0: വചനങ്ങളിലൂടെ.
1: പലിശ വാങ്ങുന്നവനെയും കൊടുക്കുന്നവനെയും അതിനിടയിൽ നിൽക്കുന്നവനെയും ദൈവം വെറുക്കുന്നു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

91.7 FM. Qatar's favorite radio station.

0: സുനോ.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം
2: കൂടുതൽ വിവരങ്ങൾക്കായി visit cbq.qa.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: ഹായ്, ഞാൻ നിങ്ങളുടെ ഭാമ.
4: യു ആർ ലിസണിംഗ് ടു റേഡിയോ.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 101.7 FM.
1: Qatar's happiness frequency.
2: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
3: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ and medical center.

0: ரேடியோ சுனோ 91.7 FM
1: கேட்டு கேட்டு கூட்டு கூடாம்.
0: ஸ்மார்ட் டாக்.
2: കൊടുമുടികൾ കീഴടക്കി മുന്നേറുന്ന ഒരു പർവ്വതാരോഹകൻ. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾ പലപ്പോഴും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. പന്തളം സ്വദേശിയായ ഷെയ്ഖ് ഹസൻ ഖാൻ, എവറസ്റ്റ് കീഴടക്കിയ മലയാളി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ലൈഫിലെ അത്ഭുതപ്പെടുത്തുന്ന പർവ്വതാരോഹണത്തിനായിട്ട് പോകുന്ന സമയത്ത് ഫേസ് ചെയ്യേണ്ട വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം ഇന്ന് നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോവാണ്. വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തെ സ്മാർട്ട് ടോക്കിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം.
3: താങ്ക് യു വെരി മച്ച്.
2: ശരിക്കും ഇതിന് യാത്രകൾ എന്ന് പറയാൻ പറ്റുമോ?
3: യാത്രകൾ എന്ന് പറയാൻ പറ്റില്ല, നമ്മള് ഒരു മിഷന്റെ ഭാഗമായിട്ടാണ് പോകുന്നത്. എല്ലാ യാത്രകളും ഒരു മിഷനാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മിഷൻ തന്നെ മൗണ്ടൻ ക്ലൈംബ് ചെയ്യുക എന്നുള്ളതാണ് മിഷൻ. അങ്ങനെ ഓരോ രാജ്യത്ത് ഓരോ സ്ഥലങ്ങളിലും എത്തുന്ന അവിടുത്തെ ഏതെങ്കിലും ഒരു മൗണ്ടൻ റേഞ്ചസ് ക്ലൈംബ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഇതുവരെ മിക്കവാറും പോയതെല്ലാം അങ്ങനെയാണ്. ഞാനൊരു ഒരു റഷ്യന്ന് പോയിട്ട് വരുന്ന വഴിക്ക് തിരിച്ചു വിട ഇറങ്ങിയതാണ്, ക്ലൈംബിന് പോയതാണ്. അപ്പം അങ്ങനെയാണ്. എന്താ പറയുക, യാത്രകൾ മാത്രമല്ല, യാത്രകളെക്കാളും കുറച്ചുകൂടെ ഒരു മുകളിലേക്ക് പറയുകയാണെങ്കിൽ നമ്മളൊരു അർത്ഥവത്തായിട്ടുള്ള ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
2: എപ്പോഴാണ് ഇത് മനസ്സിലാക്കി വന്നിരിക്കുന്നത്? സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുന്ന സമയം അന്നത്തെ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാ അന്ന ഇതിലേക്ക് എങ്ങനെ തിരിയാം എന്ന് പൂർണ്ണമായിട്ട് ചിന്തിക്കുന്നത് എപ്പോഴായിരുന്നു?
3: അങ്ങനെ ഞാൻ തിരിഞ്ഞതല്ല, എന്റെ ലൈഫിന്റെ ഒരു ഒരു ഒരു കാലഘട്ടത്തില് ഞാൻ സിവിൽ സർവീസ് പഠിക്കാൻ വേണ്ടി ഡൽഹിയിലേക്ക് പോയതാണ്. ഞാനൊരു എംടെക്കാരനാണ്, സെക്രട്ടേറിയറ്റിലും പോലീസിലും ഒക്കെ ജോലി കിട്ടിയതാണ്. സെക്രട്ടറി ജോയിൻ ചെയ്തതേ ഉള്ളൂ. അത് കഴിഞ്ഞ് ISകാരനാകാൻ വേണ്ടിയിട്ട് ഡൽഹിയിലോട്ട് വണ്ടി കയറിയതാണ്. അപ്പൊ അതിനുശേഷം അത് നടന്നില്ല, അത് പഠിച്ചിട്ടും കിട്ടിയില്ല. നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ മൗണ്ടനറിങ്ങിന്റെ ട്രെയിനിങ്ങിന് പോകുന്നത്. ഒരു 28 ഡേയ്സ് ട്രെയിനിങ് ആണ്, ബേസിക് മൗണ്ടനറിങ് കോഴ്സ് ആണ് അതിന്റെ പേര്. നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടനിങ് ഉത്തരകാശിയിലാണ് പോയത്. ആ ജോയിൻ ചെയ്തൊക്കെ ഭയങ്കര കഥകളാണ്. കാരണം പെട്ടെന്നൊന്നും നമുക്ക് അവിടെ അഡ്മിഷൻ കിട്ടത്തില്ല, ഒരു 1.5 വർഷമൊക്കെ ചിലപ്പോൾ വെയിറ്റിംഗ് കാണും. അപ്പൊ അങ്ങനെയാണ് ശരിക്കും മൗണ്ടനറിങ് എന്നൊരു സാധനത്തിലേക്ക് വന്നത്. നമ്മള് നാട്ടിൽ മൗണ്ടൻസ് ഒന്നും ഇല്ലല്ലോ, ചെറിയ ചെറിയ മലകളും കുന്നുകളും അല്ലേ ഉള്ളൂ. അല്ല, അതുകൊണ്ട് നമുക്ക് മൗണ്ടനറിങ് എന്താണെന്ന് അറിയത്തില്ല. നമുക്ക് അതിന് എന്തൊക്കെ വേണം, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് വേണ്ടത്, ബേസിക്കലി നമുക്ക് അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഈ മൗണ്ടനറിങ് കോഴ്സ് പോയപ്പോഴാണ് എനിക്ക് കണ്ടിട്ടില്ലാത്ത ഒരുപാട് തരം എക്യുപ്മെന്റ്സും കണ്ടിട്ടില്ലാത്ത ഒരുപാട് രീതികളും ഒക്കെ എനിക്ക് പുതിയതായിട്ട് പഠിച്ചത്. അപ്പൊ അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. മൗണ്ടനറിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മൗണ്ടൻസ് കയറാൻ വേണ്ടി പോകണം, ഇല്ലെങ്കിൽ വെറുതെ നമ്മൾ
2: പഠിച്ചു
3: വെച്ചിരിക്കുന്നേ ഉള്ളൂ. നമ്മുടെ എക്സ്പീരിയൻസും കിട്ടത്തില്ല, അതിൽ നമുക്ക് പുതിയതായിട്ട് ഒരു ഒന്നും കിട്ടത്തില്ല. ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ഒരു 15,000 feet വരെ അവർ കൊണ്ടുപോകും നമ്മള്. റോക്കിലും ഐസിലും സ്നോയിലും ക്ലൈംബ് ചെയ്യാനും ഡിസെൻഡ് ചെയ്യാനും എല്ലാം
2: പഠിപ്പിക്കും.
3: പിന്നെ ഒരു 100-150 പേരുള്ള ബാച്ചൊക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിനെയും കിട്ടും. അതും പഠിത്തത്തിന്റെ ബേസിലല്ല, ഈ ഒരു എന്റർടൈൻമെന്റ് ഒരു ത്രില്ലിന്റെ ബേസിലുള്ളവരാണ് വന്നിരിക്കുന്നത്.
2: എല്ലാവർക്കും ഇൻട്രസ്റ്റ്
3: ആണ്. നമ്മളിപ്പോ കോളേജിലൊക്കെ പഠിക്കുകയാണെങ്കിൽ പഠിത്തമാണല്ലോ ബേസിക്. പിന്നെ അല്ലാതെ നമുക്ക് 5-10 പേരെ നമ്മുടെ വൈബിന് കിട്ടത്തില്ല. ഇതൊക്കെ
2: എല്ലാവരും
3: വൈബ് തന്നെയാണ്. അങ്ങനെ ശരിക്കും ഇതിലേക്ക് വരുന്നത്. അതിനുശേഷം ഇന്ത്യയുടെ 75th ഇയർ ഓഫ് ഇന്ത്യാസ് ഇൻഡിപെൻഡൻസ് 2022 ആയിരുന്നു. എന്തെങ്കിലും വലുതായിട്ട് ചെയ്യണം,
2: നമ്മുടെ
3: ജീവിതത്തിന്റെ ഒരു ആഗ്രഹം എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ.
2: ഒരു മിഷൻ എപ്പോഴും
3: മിഷൻ വേണം. സിവിൽ സർവീസ് എന്നുള്ള മിഷൻ കഴിഞ്ഞല്ലോ, 9 പ്രാവശ്യമല്ലോ, 8 പ്രാവശ്യം എഴുതി ഞാൻ നിർത്തി. ലാസ്റ്റ് ഞാൻ എനിക്ക് എഴുതിയിട്ട് നമുക്ക് അങ്ങോട്ട് എത്തുന്നില്ല. ഒരു ഒരു ചർച്ചയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഫ്രണ്ട് ചോദിക്കുന്നത്, നീ മൗണ്ടനറിങ് കോഴ്സ് പഠിച്ചില്ല, എന്നാ പോയത് മൗണ്ട് എവറസ്റ്റ് കയറാൻ പറഞ്ഞത്? അതുവരെ എന്റെ മനസ്സിൽ ഇല്ലാതിരുന്ന ഒരു സാധനമാണ്, അവൻ ചുമ്മാ തമാശയ്ക്കാണ്
2: വെറുതെ പറഞ്ഞത്.
3: നമ്മുടെ ചില കാര്യങ്ങൾ വെറുതെ പറഞ്ഞ് നമുക്ക് കൊള്ളത്തില്ലേ. അപ്പൊ അങ്ങനെ കൊണ്ടപ്പോൾ ഞാൻ എന്താ ശരി, അന്ന് ഞാൻ എന്ത് കയറിയാലോ എന്ന് വിചാരിച്ചത്. പക്ഷെ നമ്മുടെ ഈ ഗ്രാമത്തിൽ നിന്ന് വന്നുകൊണ്ടും നമുക്ക് ഇത്രയും വലിയ സ്വപ്നമൊന്നും കാണാനുള്ള ഒരു വളർച്ച ഇല്ലെന്ന് തോന്നലുള്ളത് കൊണ്ടും നമ്മള് അത് ചെയ്യാത്തതാണ്. അപ്പൊ അങ്ങനെ ഇതിനെ കുറിച്ച് ആലോചിച്ചപ്പോഴാണ് ഞാൻ പിന്നെ അതിനെ കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോ മനസ്സിലായത് ചെറിയ പരിപാടിയല്ല, ഒരു 4-5 വർഷം ട്രെയിനിങ് വേണം. മൗണ്ടനറിങ്ങിന്റെ അടുത്ത കോഴ്സ് കൂടെ ചെയ്യണം, കുറച്ചുകൂടെ ടെക്നിക്കലി സൗണ്ട് ആവണം, ഒരു 5,000, 6,000, 7,000 meter ഒക്കെ കയറിയിട്ട് ട്രൈ ചെയ്യാം. അങ്ങനെയാണ് ശരിക്കും എവറസ്റ്റ് കയറാം എന്നുള്ളൊരു ഇതിലേക്ക് വന്നത്. അല്ലാതെ എവറസ്റ്റ് വെറുതെ കയറുക എന്നുള്ളതല്ല, 22 തന്നെ കയറിയേ പറ്റൂ. അതാണ് ഇതിനകത്ത് പ്രധാന പ്രശ്നം, ഇല്ലെങ്കിൽ എന്റെ ഈ മിഷൻ നടക്കത്തില്ല. നമ്മൾ എവറസ്റ്റ് ഉള്ള പർവ്വതങ്ങള് നമ്മളിപ്പോ ഇന്ന പ്രാവശ്യം ഞാൻ കയറും എന്ന് വിചാരിച്ചാൽ നമുക്ക് അങ്ങനെ കയറാൻ പറ്റത്തില്ല. നമ്മൾ മൗണ്ടൻസ് വിചാരിച്ചാൽ മാത്രമേ നമുക്ക് അതിന്റെ മുകളിൽ എത്താൻ പറ്റത്തുള്ളൂ എന്നുള്ള വിശ്വാസം. അങ്ങനെ ഞാൻ ആദ്യം ഇന്ത്യയുടെ പുറത്ത് ഞാൻ ക്ലൈംബ് ചെയ്യാൻ പോയിട്ടില്ല. അങ്ങനെ മൗണ്ട് കിളിമഞ്ചാരോ ക്ലൈംബ് ചെയ്യാൻ പോയി, ആഫ്രിക്കയിലാണ്. അതൊരു 8 days കൊണ്ട് ക്ലൈംബ് ചെയ്യാം. അതൊരു വലിയ ക്ലൈംബ് ഒന്നും അല്ല, ട്രെക്ക് മാത്രമേ ഉള്ളൂ. 5,900 meter വരെ നമുക്ക് പോവാം. 5,900 meter വരെ പോയിട്ട് നമ്മുടെ ബോഡി ആ ഒരു ആൾട്ടിറ്റ്യൂഡിന് സെറ്റ് ആവോ ഇല്ലയോ നമുക്ക് നോക്കാം. കാരണം ഈ എവറസ്റ്റ് പറഞ്ഞ 10 ആ സമയത്ത് 45-50 lakh rupees വേണമായിരുന്നു. 10,000 rupees നമ്മൾ കൊടുത്തിട്ട് നമ്മുടെ ബോഡി, ചില ആൾക്കാരുടെ ബോഡി ഒരു ആൾട്ടിറ്റ്യൂഡ് മേളിൽ താങ്ങത്തില്ല. അപ്പൊ ഇങ്ങനെ പല പല അസുഖങ്ങളുണ്ടാവും. അക്യൂട്ട് മൗണ്ടൻ സിക്നസ് ഹൈ ആൾട്ടിറ്റ്യൂഡ് സെർബ്രൽ എഡിമ, ഹൈ ആൾട്ടിറ്റ്യൂഡ് പൾമണറി എഡിമ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അസുഖങ്ങളുണ്ടാവും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഓരോ ആൾട്ടിറ്റ്യൂഡിൽ പോയി നമ്മൾ പരീക്ഷിക്കണം,
2: നമ്മൾ പരിചയപ്പെടുത്തുക
3: വേണം. അതോടൊപ്പം തന്നെ നമുക്ക് ആ ആൾട്ടിറ്റ്യൂഡ് നമ്മുടെ ബോഡിയിൽ താങ്ങുന്നുണ്ടോ ഇല്ലെന്നുള്ള കാര്യം
2: ചെക്ക്
3: ചെയ്യണം. അപ്പൊ ആ ചെക്കിങ്ങിന് വേണ്ടിയിട്ടാണ് പല മൗണ്ടൻസിലും പോകുന്നത്.
2: അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കിളിമഞ്ചാരോ പോയത്.
3: അതിനുവേണ്ടി മാത്രമാണ് കിളിമഞ്ചാരോ പോയത്. 5,900 എന്ന് പറയുമ്പോൾ 18, 19, 20, 20,000 ഫീറ്റ് ആയി. പക്ഷെ നമ്മളൊരു 7,000 meters കൂടെ കയറി, അല്ലെ 8,000 meters കൂടെ കയറിയിട്ട് എവറസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാവും. വിദേശികളൊക്കെ 8,000 meters ക്ലൈംബ് ചെയ്തിട്ട് എവറസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യത്തുള്ളൂ.
2: അവർ വളരെ
3: പ്രാക്ടിക്കൽ മസ്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 8,000 meters സിമ്പിൾ ആയിട്ട് കയറുന്ന പീക്സ് ഉണ്ട്. മനാസ്ലു എന്ന് പറഞ്ഞ പീക്കുണ്ട്. 8,000 meters ഉള്ള 14 peaks ലോകത്തുള്ളത്, അതിലൊരെണ്ണം മനാസ്ലു സ്റ്റാർട്ടിംഗ് ആണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും 8,000 meters 8,000 meters തൊട്ട് ഡെത്ത് സോൺ എന്നാ പറയുന്നത്. അപ്പം കാരണം അവിടെ ഓക്സിജന്റെ അളവ് വളരെ കുറവായിരിക്കും. ആ ഒരു ഡെത്ത് സോണിൽ നിങ്ങളുടെ ബോഡി സർവൈവ് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ. പക്ഷെ അതിന് വീണ്ടും ഒരു 15-20 lakhs കൊടുക്കണം. നമ്മൾ പണമാണല്ലോ ഇതിന്റെ എല്ലാം പൈസ.
2: അപ്പൊ
3: അങ്ങനെ എന്റെ പൈസ ഒന്നും ഇല്ല. അപ്പൊ ഞാൻ അന്നുപോലെ സ്പോൺസർമാരെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. സ്പോൺസർമാരെ ഒന്നും കിട്ടാതെ പിന്നെ അവസാനം എന്റെ ഫ്രണ്ട്സ് ആണ് ശരിക്കും പൈസയൊക്കെ തിരിച്ചു തന്ന 10-25 lakhs ഇപ്പോഴും അവർക്ക് ഞാൻ കൊടുക്കാറുണ്ട്. ഞാൻ എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പിലേക്ക് പോയി. എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പിൽ എത്തി. അതിനുശേഷം എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പ് 5,300 something meters ആണ്. അതൊരു 10 days, 8 days ട്രക്ക് ചെയ്ത് ഞാൻ എടുത്താൻ പറ്റും. എന്റെ ബേസ് ക്യാമ്പിൽ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ ഡയറക്റ്റ് ഇതിന്റെ മുകളിലോട്ട് പോവല്ല ചെയ്യുന്നത്. നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു പർവ്വതം 6,000 meters ഉള്ള ഒരു പർവ്വതം കയറി ഈ ബോഡിയെ
2: പരുവപ്പെടുത്തുകയാണ്
3: പറഞ്ഞാൽ അക്ലമറ്റൈസേഷൻ എന്നാ പറയുന്നത്. തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ ബോഡിയില് ഓക്സിജൻ കുറയുമ്പം ബോഡി എന്ത് ചെയ്യും, കൂടുതൽ RBC ഉത്പാദിപ്പിക്കും, കൂടുതൽ ഓക്സിജൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ആൾട്ടിറ്റ്യൂഡ് നമ്മൾ കയറുമ്പം 6,000 meters കയറുമ്പോൾ 6,000 meters വരെ നമ്മുടെ ബോഡിയെ പിടിച്ചു നിർത്താൻ പറ്റുന്ന തരത്തിലുള്ള RBC ബോഡി ഉത്പാദിപ്പിക്കും. വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, 6,000 meters കാണാൻ ഉറങ്ങത്തില്ല, കുറച്ച് താഴെ വന്ന് കിടന്ന് ഉറങ്ങും.
2: അപ്പൊ
3: നമുക്ക് നല്ല ഉറക്കവും കിട്ടും. ഈ 15 days ഈ കൂടി RBC ബോഡിയിൽ കാണും. അതാ ഒരു
2: തമ്പ് റൂൾ
3: എന്ന് പറയാം. അപ്പൊ അങ്ങനെ 6,000 meters കയറി ഒരു ലബു ചേസ്റ്റ് എന്ന് പറഞ്ഞ പർവ്വതം കയറി വീണ്ടും ബേസ് ക്യാമ്പിൽ വന്നു. അതിനുശേഷം ഞങ്ങള് എവറസ്റ്റിന്റെ ക്യാമ്പ് 3 വരെ പോകും. 7,200 meters വരെ പോകും. എന്നിട്ട് വീണ്ടും ഞങ്ങൾ ബേസ് ക്യാമ്പിൽ വരും. അപ്പൊ വീണ്ടും 7,200 meters വരെ നമ്മുടെ ബോഡിയിൽ ഉള്ള RBC അപ്പൊ ഉത്പാദിപ്പിക്കും. വീണ്ടും ബോഡി സ്ട്രോങ് ആവും. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വെദർ വിൻഡോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. വെദർ വിൻഡോ എന്ന് പറയുന്നത് നമുക്ക് എവറസ്റ്റിന്റെ മുകളിലേക്ക് എപ്പോഴും കയറാൻ പറ്റത്തില്ല. എവറസ്റ്റിന്റെ മുകളിൽ കൊടുങ്കാറ്റൊക്കെ അടിക്കാത്ത കുറച്ച് സമയം കാണും. ആ സമയം നമ്മള്

0: ബോഡി ഒന്ന് സെറ്റാക്കാൻ വേണ്ടിട്ട് ചെയ്യുന്ന ആ ഒരു പ്രകൃതിയോട് ഒന്ന് ഇണങ്ങി ചേരാൻ വേണ്ടിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ എവറസ്റ്റ് കയറാൻ വേണ്ടി ഇത്ര സമയം എടുക്കുന്നത്. അപ്പം ഞാൻ ഈ ബേസ് ക്യാമ്പിലൊക്കെ ഒരു 30 days ഈ 7000 ഒക്കെ കയറി കഴിഞ്ഞ ആ സമയത്ത് എന്റെ ബോഡിയിൽ ഭയങ്കര മാറ്റങ്ങൾ വന്നു. എനിക്ക് ഭയങ്കര ചുമ വന്നു. ചുമ എന്ന് പറഞ്ഞാൽ അവിടെ കുംബു കഫ എന്നാ പറയുന്നത്. കുംബു എന്ന് പറഞ്ഞാൽ കുംബു റീജിയൻ എന്നാണ് അറിയപ്പെടുന്നത് ആ സ്ഥലം. ആ ഒരു കുംബു KHUMBU എന്നാണ് കുംബു കഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാക്ടീരിയ മൂലം അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇതും കൊണ്ട് വരുന്നതല്ല. അവിടുത്തെ ഡ്രൈ എയർ നമ്മൾ ശ്വസിച്ച് നമ്മുടെ ശ്വാസകോശം ഡ്രൈ ആവുന്നതുകൊണ്ടാണ് ഈ കഫ് വരുന്നത്. അത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിക്കത്തില്ല. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ചൂടുവെള്ളം മാത്രം കുടിക്കുക, പിന്നെ നമ്മുടെ മൂക്കിലോട്ട് അല്ലെങ്കിൽ വായു നോക്കി തണുത്ത വായു എടുക്കുക, നമ്മൾ ബഫ് ഇട്ട് ബഫ് എന്ന് പറഞ്ഞ സാധനം മുഖം മൂടുന്ന സാധനം ഇട്ടെടുക്കുക, അങ്ങനെയൊക്കെ വേണം. അപ്പൊ നമ്മളൊക്കെ ഈ ബിഗിനേഴ്സ് ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മള് ചില സമയം ശ്വാസം ഒന്നും കിട്ടാതാകുമ്പോ നമ്മള് എന്താ പറയാ, നമ്മൾ ഇത് ഇടാതെ എടുക്കും. അത്രയും വലിച്ചാൽ മാത്രമേ നമുക്ക് ശ്വാസം അകത്തോട്ട് കയറത്തുള്ളൂ.
1: അപ്പൊ
0: അങ്ങനെ എനിക്ക് 30 days കഴിയുമ്പോൾ ഇത് വന്നത് ന്യൂമോണിയ പോലെ ആയി. എക്സ്പെഡീഷൻ ഒരു എന്താ പറയാ, എക്സ്പെഡീഷൻ ഒരു ഡിഫിക്കൽട്ട് ഘട്ടത്തിലേക്ക് കടന്നു. അപ്പൊ നമ്മുടെ കമ്പനിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് നമുക്ക് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടാണ് അവർ നമ്മളെ മേളിലോട്ട് പോകാൻ അനുവദിക്കത്തില്ല. അപ്പം ഈ ഓരോ സ്ഥലത്തും നമ്മുടെ ഹെൽത്ത് ചെക്ക് ചെയ്യും. അങ്ങനെ ഈ ബേസ് ക്യാമ്പിൽ തിരിച്ചു വന്നപ്പോൾ അവർക്ക് മനസ്സിലായി എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം എന്നെ മേളിലോട്ട് പോകാൻ അനുവദിച്ചില്ല. പിന്നെ ഞാൻ ക്യാമ്പ് ബേസ് ക്യാമ്പിന് താഴെ നാംച ബസാർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ വന്നിട്ട് ഒരാഴ്ചയൊക്കെ താമസിച്ചു. ഹെൽത്ത് ശരിയൊന്നും ആയില്ല, പക്ഷെ മാനസികമായിട്ട് കുറച്ചുകൂടെ ഞാൻ ഇനിയിപ്പം എന്തായാലും ഞാൻ പറഞ്ഞില്ല 22 തന്നെ കയറണം
1: മൈൻഡ്സെറ്റ്
0: ആക്കിയിട്ടാണ് ഞാൻ വീണ്ടും മേളിലേക്ക് വരുന്നത്.
1: അപ്പൊ ഈ മെഡിക്കൽ ട്രീറ്റ്മെന്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുമോ അവര് നമുക്ക് തരുമോ?
0: അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇങ്ങനെ അസുഖം വന്നാല് ബെസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഡിസന്റ് ആണ്. പിന്നെ മേളിലേക്ക് കയറാൻ ശ്രമിക്കരുത്. നമ്മള് താഴോട്ട് ഇറങ്ങുമ്പോ ഈ അസുഖം കുറെ, മേളിലോട്ട് കയറുമ്പോൾ വീണ്ടും ഡബിൾ ആയിട്ട് വരും. ഇപ്പോഴാണെങ്കിലും ഞാൻ പറയാം, അങ്ങനെ അസുഖം വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഡിസന്റ് ചെയ്ത് പോകണം,
1: പൊക്കോണം.
0: അങ്ങനെ പല ആൾക്കാരും പോയിട്ടുണ്ട് കയറാൻ ശ്രമിച്ചിട്ട്. പക്ഷെ ഞാന് ഈ ഇത്രയും 10-45 lakh രൂപ കടമെടുത്തോണ്ട് പോയിക്കുന്നത് കൊണ്ടും 22 തന്നെ കയറണമെന്നുള്ളൊരു വാശി ഉള്ളത് കൊണ്ടും ഞാൻ വീണ്ടും ബേസ് ക്യാമ്പിൽ വന്നിട്ട് വയ്യാഴിക വെച്ചിട്ട് ഒരാഴ്ചയിലൊക്കെ താമസിച്ച് ഒന്ന് ചെറുതായിട്ട് ശരിയായിട്ട് വീണ്ടും ഞാൻ ബേസ് ക്യാമ്പിൽ വന്ന് കമ്പനിയുടെ കാലൊക്കെ പിടിച്ച്. അപ്പൊ അവരിങ്ങനെ ഒരു ടൈം തരും, ഇന്ന ക്യാമ്പ് തൊട്ട് ഇന്ന ക്യാമ്പ് വരെ ഇത്ര സ്പീഡിൽ എത്തണം, അല്ലെ ഇന്ന ക്യാമ്പ് അടുത്തിന്റെ ക്യാമ്പ് വരെ ഇത്ര സമയത്തിനുള്ളിൽ എത്തണം.
1: ചലഞ്ച്
0: പോലെ വന്നു. കാരണം അത് അവർക്ക് ഏതെങ്കിലും ഒരു ചലഞ്ച് ഞാൻ തോറ്റു കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ താഴോട്ട് അയക്കാം, നമ്മൾ സമ്മതിക്കാതെ പോകാം. എനിക്ക് സമ്മതിക്കല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അങ്ങനെ സമ്മതിച്ച് മുന്നോട്ട് പോയി ക്യാമ്പ് 1, ക്യാമ്പ് 2, ക്യാമ്പ് 3, ക്യാമ്പ് 4 പോയി. അപ്പം ക്യാമ്പ് 2 മുതൽ നമുക്ക് ഓക്സിജൻ സിലിണ്ടർ കിട്ടും. ഓക്സിജൻ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒക്കെ നമുക്കൊരു ആരോഗ്യം വരും.
1: എന്നാലും
0: ചുമയൊന്ന് ചെറുതായിട്ട് കുറയും.
1: കാരണം
0: ഓക്സിജന്റെ പ്രശ്നമാണല്ലോ ഈ ന്യൂമോണിയ എന്നൊക്കെ പറയുന്നത്, ഓക്സിജൻ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ. സമ്മിറ്റ് ഡേ വന്നു, May 14 രാത്രി. സമ്മിറ്റ് ഡേയിൽ നമ്മൾ ക്യാമ്പ് 4 നമ്മൾ സമ്മിറ്റിന് പോവുക. അതിനു മുമ്പ് ഒരു ഓക്സിജൻ സിലിണ്ടർ നമുക്ക് വെച്ച് തരും. അപ്പൊ ആ ഓക്സിജൻ സിലിണ്ടർ നമുക്ക് വെച്ച് തന്ന് കഴിയുമ്പം ആ ഓക്സിജൻ സിലിണ്ടർ കൊണ്ട് നമ്മള് എവറസ്റ്റിന്റെ ബാൽക്കണി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ഏകദേശം 8400 meters വരെയൊക്കെ എത്തണം. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് അടുത്ത സിലിണ്ടർ എടുത്തിട്ട് വേണം സമ്മിറ്റ് പോയിട്ട് തിരിച്ചു വരാം. അടുത്ത സിലിണ്ടറുകൾ കൊണ്ട് പല സ്ഥലങ്ങളിൽ ഇട്ടിട്ടുണ്ട്, നമ്മുടെ കമ്പനി നേരത്തെ കൊണ്ട്
1: ചെട്ടന്മാര്
0: കൊണ്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ എവറസ്റ്റിന്റെ ക്യാമ്പ് 4 മേളിലോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഷെർപ്പയാണല്ലോ നമുക്ക് സിലിണ്ടർ വെച്ച്.
1: അപ്പൊ
0: അങ്ങനെ വെച്ച് തന്നതിൽ എന്തോ ഒരു പ്രശ്നം കൊണ്ട് ഭയങ്കരമായിട്ട് 15 ഹൈ ഇതിൽ ഫ്ലോ ചെയ്യാൻ തുടങ്ങി. ഇതിന് ഒരു റേറ്റ് ഫ്ലോയിൽ നമുക്ക് തരാവും, അല്ലെങ്കിൽ തീർന്നു പോകും. അത് ഇത്ര സമയത്തേക്കാണത് അത് ഡിവൈഡ് ചെയ്തവർ തരുന്നത്. ഞാൻ ഈ ന്യൂമോണിയ ഒക്കെ വൈകിട്ട് വെച്ച് വയ്യാതിരിക്കുകയാണ്. ഓക്സിജൻ ഒരുപാട് കിട്ടും, നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ആരോഗ്യം കിട്ടും. അങ്ങനെ മാത്രമല്ല നമുക്ക് ഈ ഓക്സിജന്റെ ഫുൾ ആയിട്ട് കിട്ടുമ്പോൾ നമ്മുടെ ശരീരം ഒരു സൂപ്പർമാനെ പോലെ ആയി. എനിക്ക് മേളിലേക്ക് കയറണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ എന്റെ കയ്യിൽ
1: മനസ്സിലാവും.
0: കാരണം കമ്പനി നമ്മളെ താഴ്ന്ന് വലിച്ചോണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ ഞാൻ അത് വെച്ചിട്ട് നമുക്ക് എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പ് മുതലും ഏകദേശം ടോപ്പ് വരെ റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ അറ്റാച്ച് ചെയ്തായിരിക്കും സേഫ്റ്റി എന്ന് പറഞ്ഞ സാധനമുണ്ട്, ജുമാർ എന്ന് പറഞ്ഞിട്ടുള്ള എക്യുപ്മെന്റ്. ഈ റോപ്പിലോട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് കയറുന്നത്. അപ്പം ഞാൻ ഈ പറയുന്ന സൂപ്പർമാനായിട്ട് മാറിയിട്ട് ഈ ക്യാമ്പ് എന്താ പറയാ ക്യാമ്പ് 4 മേളിലേക്ക് ഞാന് ഭയങ്കര ക്യൂ ആണ്. നമുക്ക് ഇവരെ ഈ പറയുന്ന എവറസ്റ്റ് വലിയ ട്രാഫിക് ജാം ആണെന്നൊക്കെ പറയത്തില്ല, എന്തുകൊണ്ട് ട്രാഫിക് ജാം പറയുന്നത്? ആരും അങ്ങനെ ഓവർടേക്ക് ചെയ്യത്തില്ല. കാരണം ഇത് ഈ റോപ്പിൽ നിന്ന് ഈ സാധനം മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തും വലിയ കൊക്കകളായിരിക്കും, ചിലപ്പോൾ നമ്മൾ വീണ് മരിക്കും. നമ്മൾ ഒരു കാല് തന്നെയാ മതി. അപ്പൊ ഞാൻ പക്ഷേ ഈ റോപ്പിൽ നിന്ന് സാധനം മാറ്റിട്ട് ഇവരെല്ലാം ക്രോസ് ചെയ്ത് മേളിലേക്ക് ഓടി കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കയറി 8400 ഒരു 20 meters താഴെ വെച്ച് 8380 meters വെച്ചിട്ട് അതിന്റെ താഴെ വലിയൊരു വോളാണ്. വോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ നോക്കി കഴിഞ്ഞാൽ മേളിൽ കാണത്തില്ല. 90 degrees ആയിരിക്കും, 80-90 degrees ആയിരിക്കും അതിന്റെ ഒരു
1: അളവെന്ന്
0: പറയുന്നത്. നമുക്ക് വിളിച്ചു പോകാനൊന്നും പറ്റത്തില്ല. അവിടെ വെച്ചിട്ട് ഈ ഓക്സിജൻ സിലിണ്ടർ തീരുക.
1: അപ്പൊ
0: തീർന്നു കഴിഞ്ഞാൽ നേരെ തിരിച്ചാൽ നമുക്ക് കാറ്റ് പോയൊരു ബലൂണ്ട അവസ്ഥ, നമുക്ക് അനങ്ങാൻ പറ്റത്തില്ല, വായിൽ നിന്ന് ശ്വാസം പോലും വരത്തില്ല. അപ്പൊ അങ്ങനെ ഞാൻ അവിടെ ഒരു 15 minutes നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഒക്കെ അനുഭവിച്ച ഒരാളാണ്. 8380 meters പക്ഷേ രാത്രിയാണ്, ഒരു 3 മണി സമയമാണ് രാത്രി നമ്മൾ ക്ലൈംബ് ചെയ്യുന്നത്. പിന്നെ നമ്മളെ ഒന്നും ആർക്കും കാണാനും പറ്റത്തില്ല. കാരണം നമ്മളുടെ

0: ഹെഡിൽ ഒരു വലിയ ഹെഡ് ലാമ്പ് വെച്ചിട്ടുണ്ടായിരിക്കും, പവർഫുൾ ലാമ്പ്. അപ്പൊ നമ്മുടെ മുഖത്ത് നോക്കിയാൽ ആ പ്രകാശം മാത്രമേ അവർക്ക് കാണത്തുള്ളൂ.
1: എന്താ അവസ്ഥ എന്നറിയില്ല,
0: ആരെയും മുഖം കൃത്യം കാണാം. മുഖത്തോട്ട് ലൈറ്റ് അടിക്കുന്നില്ലല്ലോ, അല്ലെ വേറെ നമ്മുടെ മുഖത്തേക്ക് അടിക്കണം, അങ്ങനെ അടിക്കത്തില്ല. പിന്നെ അപ്പൊ ഞാനവിടെ ഒരു ആങ്കർ ചെയ്തു. ആങ്കർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ കൊക്കയിലേക്ക് പോകത്തില്ല, നമ്മളവിടെ ഒരു സ്ഥാനത്തിൽ ആങ്കർ ചെയ്തിരിക്കുക. അപ്പൊ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യും, പുതിയൊരു സിലിണ്ടർ വരുമെന്ന് നോക്കി നമ്മൾ താഴോട്ട് കയറ്റി. മിക്കവാറുള്ള ഇപ്പൊ ക്ലൈംബ് ചെയ്യുന്ന കൂടൊക്കെ അവരുടെ ചെറുപ്പന്മാരെ ഏതൊരവസ്ഥയിലും കൂടെ നിൽക്കും,
1: അതായത് എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും,
0: നമ്മുടെ കൂടെ തന്നെ കാണും. ബേസ് ക്യാമ്പ് ഒരു സമ്മിറ്റ് അതെ സമ്മിറ്റ് തിരിച്ച് താഴെ വരുന്നവരെ നമ്മുടെ
1: കൂടെ
0: കാണും. നമ്മുടെ സ്ലോ ആണെങ്കിൽ സ്ലോ ആയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചിലപ്പോ എക്സ്ട്രാ വാട്ടറും എക്സ്ട്രാ ബാക്കി സാധനമൊക്കെ അവരവരുടെ ബാഗിൽ ക്യാരി ചെയ്ത് അവർ നമ്മുടെ കൂടെ കാണും.
1: ഈ ഷെർപ്പയുടെ ഡ്യൂട്ടി എന്താ ശരിക്കും? ഓരോ കമ്പനീസ് ഓരോ ആൾക്കാർ അവിടെ ജീവിക്കുന്നവരാണല്ലേ, അവര് അവരുടെ ഒരു പ്രത്യേകത എന്തൊക്കെയാണ്?
0: ഷെർപ്പ എന്ന് പറയുന്നത് ഈ ഒരു 4,000 to 5,000 മീറ്ററിൽ ജനിച്ച് വളരുന്ന ആൾക്കാരാണ്. അവരെന്ന് വെച്ചാൽ നമ്മള് സീ ലെവലിൽ ജീവിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ഘടനയല്ല അവർക്കുള്ളത്, കുറച്ചും കൂടെ ലോ ഓക്സിജനിൽ ജീവിക്കാനും ഹൈ എഫിഷ്യൻസിയിൽ ഓക്സിജൻ യൂസ് ചെയ്യാനും പറ്റിയ ബോഡിയാണ് അവരുടെ. അവര് നീളം കുറഞ്ഞ ആൾക്കാരായിരിക്കും, അവരുടെ ബ്രെയിനും അവരുടെ ഹാർട്ട് നമ്മൾ ഡിസ്റ്റൻസ് കുറവായിരിക്കും. നമ്മളുടെ ആർട്ടറീസ് ഏറ്റവും വലുതായിരിക്കും അവരുടെ ആർട്ടറീസ്, ശാസ്ത്രീയമായിട്ട് തന്നെ തെളിഞ്ഞാണ്. അപ്പൊ അവർക്ക് ആ പ്രശ്നമില്ല, നമുക്കാണ് ഈ ഓക്സിജന്റെ പ്രശ്നമൊക്കെ വരുന്നത്. അപ്പൊ അവർക്ക് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് എവറസ്റ്റ് അല്ലെങ്കിൽ 8,000 മീറ്റർ ഒക്കെ ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെ സബ്മിറ്റ് ചെയ്യാൻ പറ്റും.
1: അതായത് ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെയാണ്
0: ചെയ്യാൻ പറ്റും.
1: പറ്റും,
0: പക്ഷെ അവർ ഈ പറയുന്ന ക്ലയൻസിന്റെ കൂടെയാണ് അവരും നമ്മുടെ കൂടെ തന്നെ സിലിണ്ടർ വെക്കും. കാരണം അവർക്ക് ഏതെങ്കിലും തരത്തിൽ വയ്യാതായാൽ ഈ ക്ലയന്റ് തിരിച്ചിറങ്ങേണ്ട വരും, അപ്പൊ കമ്പനിക്ക് അത്
1: ബുദ്ധിമുട്ടാണ്.
0: അപ്പൊ എന്തായാലും അവർ വെക്കും. പിന്നെ ഇവര് പലപ്പോഴും അവരുടെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഓക്സിജൻ ഇല്ലാതെ പലപ്പോഴും കയറാറുണ്ട്. അങ്ങനെ 30 പ്രാവശ്യം കയറിയ അല്ല 31 പ്രാവശ്യം കയറിയ ആൾക്കാരൊക്കെ ഉണ്ട്. ഒരു പ്രാവശ്യം മിക്കവാറും ഒരു സീസണിൽ ഒറ്റ പ്രാവശ്യം കയറാൻ പറ്റത്തുള്ളൂ. 30 പ്രാവശ്യം കയറുന്ന 30 വർഷം അവർ കയറി നടത്തും, മനസ്സിലായില്ലേ? ഒരു ക്ലയന്റിന്റെ കൂടെ ആയിരിക്കും മിക്കവാറും, ഞാൻ പറഞ്ഞത് 60 വർഷത്തിൽ ഒരു വിൻഡോ ഒക്കെ കാണത്തുള്ളൂ, ആ വിൻഡോയിൽ കയറാനായിരിക്കും ശ്രമിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ആൾക്കാരാണ് ഷെർപ്പന്മാർ. അപ്പൊ ഇവർക്ക് വേണ്ടി ഞാൻ മേളിൽ ഞങ്ങളുടെ കമ്പനി അടുത്ത സിലിണ്ടർ 8,400 ഇട്ടിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് ഒരു ഷെർപ്പ ഇതുപോലെ സിലിണ്ടറുമായിട്ട് താഴേക്ക് വരും. സിലിണ്ടറായിട്ട് വന്നു. അപ്പൊ അത് പുള്ളിക്കാരന് മനസ്സിലായി, ഞാൻ ഇങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലാന്ന് മനസ്സിലായി. പുള്ളിക്കാരൻ പെട്ടെന്ന് വന്ന് എന്നെ വിളിക്കുന്ന പെട്ടെന്ന് ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. അപ്പൊ പുള്ളിക്കാരന്റെ കയ്യിലുള്ള ഓക്സിജൻ സിലിണ്ടറും മാസ്കും ഒക്കെ എനിക്ക് തരാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. കാരണം ഈ ഓക്സിജൻ സിലിണ്ടറിന് ഒരു ത്രെഡ് ഉണ്ട്, നമ്മുടെ മാസ്കിൽ നിന്ന് വരുന്ന ഇതിന് ഒരു ത്രെഡ് ഉണ്ട്, ഇത് നമ്മൾ കണക്ട് ചെയ്യണം, എന്നാലേ ഓക്സിജൻ കറക്റ്റായിട്ട് ഫ്ലോ ചെയ്യത്തുള്ളൂ. ഇതിനെന്തോ ഒരു 2 എണ്ണം വെച്ച് നോക്കിയിട്ടും കൃത്യമായിട്ട് ഫ്ലോ ആവുന്നില്ല. പിന്നെ പുള്ളിയുടെ ഓക്സിജൻ സിലിണ്ടർ മാസ്കും എനിക്ക് തന്നു. 20 മീറ്റർ പുള്ളി ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെ കയറി. അപ്പല്ല, അവർക്കത് പറ്റും,
1: പ്രശ്നമില്ല.
0: അപ്പൊ അങ്ങനെ അത് തന്നിട്ടാണ്, 20 മീറ്റർ മേളിൽ കയറി ഞാൻ അവിടെ റെസ്റ്റ് ചെയ്തിട്ടാണ് പിന്നെ പുതിയ സിലിണ്ടർ അവിടെ നിന്ന് കണക്ട് ചെയ്തത്. അതൊരു റെസ്റ്റിംഗ് പോയിന്റ് പോലെയാ. എന്നിട്ടാണ് വീണ്ടും ഞാൻ മേളിലേക്ക് പോകുന്നത്. അവര് രാത്രിത്തെ കഥയാ പറയുന്നത്. അപ്പൊ 8,400 മീറ്ററിൽ നിന്ന് വീണ്ടും മേളിലേക്ക് പിന്നെ പുതിയ സിലിണ്ടർ വെച്ചപ്പോ കറക്റ്റ് ആയിട്ട് വെച്ചു, 1.5 അങ്ങോട്ട് വെച്ചു. എന്നിട്ട് മേളിലേക്ക് പോകുമ്പോഴാണ് 8,800 മീറ്റർ ഒക്കെ ആകുമ്പോഴാണ് ഹിലാരി സ്റ്റെപ്പ് എന്ന് പറഞ്ഞ സ്ഥലമുള്ളത്. പിന്നെ ഹിലാരി സ്റ്റെപ്പ് ഓരോ ആൾക്കാർ പോകുമ്പോൾ ഓരോ രീതിയിലായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ പോയപ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു ക്ലൈംബ് ചെയ്യാൻ വേണ്ടിട്ട്. കാരണം ഒരു ചെറിയൊരു ഇടുക്ക് മാത്രമേ ഉള്ളൂ. 8,800 മീറ്ററിൽ ആ ഇടുക്ക് നമ്മൾ കയറുന്ന മേളിലേക്ക്. അവിടെ ഈ ഒരു ലൈം സ്റ്റോൺ റോക്ക് ഒക്കെ ഉണ്ട്, വലിയൊരു റോക്കാ, നമ്മുടെ മെത്ത പോലത്തെ റോക്കാ, ഒരു ക്യൂൻ സൈസ് മെത്തേ റോക്ക് ഇതുള്ള വലിയ റോക്ക് ഉണ്ട്. നമ്മുടെ കാലിൽ ക്രാംബോൺ എന്ന് പറഞ്ഞ സാധനം ഇട്ടിട്ടാ പോകുന്നത്. ക്രാംബോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ 8,000 മീറ്റർ ബൂട്ടിന്റെ അടിയിൽ ഘടിപ്പിക്കുന്ന മുള്ളു പോലൊരു സാധനം. അപ്പൊ ഈ ക്രാംബോണിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസി കൂടെ ഒക്കെ സ്മൂത്ത് ആയിട്ട് അത് പോകും, പക്ഷെ നമ്മൾ റോക്കിൽ ചവിട്ടുമ്പോൾ തെന്നി അടിച്ചു വീഴും. റോക്കും ഐസും മിക്സ് ചെയ്തുള്ള ക്ലൈംബിംഗ് ആണ് ഭയങ്കര ഡേഞ്ചറസ്. എവറസ്റ്റിനേക്കാളും ഡേഞ്ചറസ് ഈ അമാദബ്ലം എന്ന് പറഞ്ഞ പീക്ക് ഒക്കെ അത്രയും 6,900 ഉള്ളെങ്കിലും ഭയങ്കരമായിട്ട് റോക്കും ഐസും മിക്സ് ചെയ്തിട്ടുള്ള പീക്കാണ്. അപ്പൊ ഇവിടെ ഈ ലൈം സ്റ്റോൺ റോക്കിൽ ഞാൻ 3-4 പ്രാവശ്യം ചവിട്ടി അടിച്ച് വീണിട്ട് എന്റെ കാലിലെ ഒരു ക്രാംബോൺ ഒടിഞ്ഞ് തെറിഞ്ഞങ്ങ് പോയി. കാലിൽ ക്രാംബോൺ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ ഐസിൽ ചവിട്ടുമ്പോൾ നമുക്ക് ഈ പോയിൽ ചവിട്ടുന്നത് പോലെ.
1: നമ്മുടെ
0: ഷൂ ഏകദേശം ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഷൂ ആ മെറ്റീരിയൽ പോലത്തെയാ, ഭയങ്കര കട്ടിയുള്ളതാണെന്നേ ഉള്ളൂ. അതിന്റെ ഇടയിൽ ക്രാംബോൺ ആണ് നമ്മൾ ഇത് പിടിച്ച് ഷൂവിനെയും ഈ ഐസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന സാധനമാണ് ക്രാംബോൺ. അങ്ങനെ അവിടെ നിന്ന് പിന്നെയും 2 മണിക്കൂർ പോലെ അതിന്റെ മുകളിൽ എത്തത്തുള്ളൂ. അതിന്റെ മുകളിലോട്ട് ഒരു കാലിൽ ക്രാംബോൺ ഇല്ലാതെ ഞാൻ മുടന്തി മുടന്തിയാണ് എവറസ്റ്റിന്റെ മുകളിൽ എത്തുന്നത്. ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു ഒറ്റ രാത്രി സംഭവിച്ച ഡിഫിക്കൽട്ടി എനിക്ക് എപ്പോഴാണ് തിരിച്ചിറങ്ങാമായിരുന്നു. എന്റെ ആ ഒരു എവറസ്റ്റിന്റെ മുകളിൽ എത്തിയേ പറ്റൂ 2022 എന്നുള്ള ഒരു അടങ്ങാത്ത ആഗ്രഹമാണ്. ഞാൻ അത്ര പറയുന്നുള്ളൂ, നമുക്ക് ആഗ്രഹം ഭയങ്കര സ്ട്രോങ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്താൻ പറ്റും,
1: സാധ്യമാവും.
0: ആ പറ്റും, പക്ഷെ എവറസ്റ്റ് ഞാൻ ഇനിയും ക്ലൈംബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോട് പറയുന്നത് അത്ര റിസ്ക് എടുക്കരുത്. കാരണം അത് ഞാൻ ചെയ്തതിന്റെ പല കാരണങ്ങളും ഉണ്ട്. നമ്മുടെ ലൈഫാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമുക്ക് എപ്പോ ക്ലൈംബ് ചെയ്താലും നമ്മൾ തിരിച്ചിറങ്ങേണ്ട ഒരു ടൈം വരികയാണെങ്കിൽ അത് നമുക്കത് മനസ്സിലാകുകയാണെങ്കിൽ എക്സിറ്റ് പോയിന്റ് എപ്പോഴും മനസ്സിൽ വേണം. എപ്പോ വേണമെങ്കിലും മൗണ്ടൻ ക്ലൈംബ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ പോയപ്പോൾ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 22 എന്ന് പറയുന്നത് നല്ല വെതറുള്ള വർഷമായിരുന്നു, ബെസ്റ്റ് വെതറാണ് 10 ഇയേഴ്സിൽ. അപ്പൊ എനിക്ക് വെതറിന്റെ ഒരു പ്രശ്നങ്ങളും ക്ലൈംബ് ചെയ്തപ്പോൾ ലാസ്റ്റ് ക്ലൈംബിൽ ഉണ്ടായില്ല.
1: അപ്പൊ ഈ ഭക്ഷണമൊക്കെ എന്തായിരിക്കും നിങ്ങള് നിങ്ങളുടെ ഈ ക്ലൈംബിങ്ങിന്റെ ഇടയിൽ നിങ്ങൾ അത്ര കാര്യമായിട്ട് കഴിക്കുമോ അതോ കഴിക്കാതിരിക്കാൻ പറ്റുമോ? എന്താണ്
0: ബേസ് ക്യാമ്പിലൊക്കെ അത്യാവശ്യം ഒരു കിച്ചൺ ഒക്കെ ഉണ്ട്, അവര് ചെറിയ ഫുഡൊക്കെ നമുക്ക് ആവശ്യമുള്ള നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തരും. നല്ല ബേസ് ക്യാമ്പില് ഈ നമ്മൾ കൂടുതലും വിദേശീയരോടുള്ള എക്സ്പെഡീഷനാ പോയത്, ഇന്റർനാഷണൽ എക്സ്പെഡീഷൻ. അപ്പൊ അവർക്ക് കഴിക്കുന്ന കൂടുതലുണ്ടാവും. നമുക്ക് ഒരു പ്രാവശ്യം ചപ്പാത്തിയും പിന്നെ റൈസും ഒക്കെ ഉണ്ടാക്കി തന്നായിരുന്നു. എന്നാലും എന്ത് കിട്ടി കഴിഞ്ഞാൽ രുചി കാണത്തില്ല വായിക്ക്. ഒരു 6000 മീറ്റർ ഒക്കെ ആയി കഴിഞ്ഞാൽ വായിക്ക് രുചി കാണത്തില്ല, വിശപ്പ് കാണത്തില്ല,
1: വിശപ്പും
0: വളരെ കുറവായിരിക്കും. പക്ഷെ നമുക്ക് കഴിച്ചേ പറ്റൂ, കാരണം ബോഡി അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ബോഡി ഫാറ്റ് എടുത്ത് യൂസ് ചെയ്യാൻ ശ്രമിക്കും, അപ്പൊ വിശപ്പ് കാണത്തില്ല. അപ്പം എന്ത് കിട്ടിയാലും കാര്യമില്ല. പിന്നെ ചില മണങ്ങള്, ചില എനിക്ക് ചക്ക ഉപ്പേരി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്തെങ്കിലും രുചിയൊക്കെ വരാൻ വേണ്ടി ഞാൻ ചക്ക ഉപ്പേരി ബാഗ് ഇട്ടു. അപ്പൊ നമുക്ക് നല്ല നമ്മുടെ രുചി മുകളങ്ങൾ വീണ്ടും ഉണരും. കൽക്കണ്ടോ കഴിക്കുമ്പോൾ നമുക്ക് രുചി ഉണരും, എവിടുന്ന് കഴിച്ചാലും ഉണരും. പക്ഷെ ചക്ക ഉപ്പേരി ഒന്നും ഇപ്പം ഹൈ ആൾട്ടിട്യൂഡ് കൊണ്ട് കഴിക്കാൻ പറ്റത്തില്ല, ഐസായി
1: പോകും.
0: ഈന്തപ്പഴം ആയിക്കോട്ടെ, ഫ്രിഡ് ആയിക്കോട്ടെ, മുട്ടായി ആയിക്കോട്ടെ, എന്തായാലും നമ്മൾ ഫ്രീസിംഗ് ഒരു 6000 മീറ്റർ 7000 മീറ്റർ പോവാണെങ്കിൽ ായിരിക്കും. അല്ലെ, അത്രയും നേരം നമ്മള് ഈ നമ്മളെ ജാക്കറ്റിനകത്ത് വാമിനകത്തൊക്കെ ഇട്ട്
1: സൂക്ഷിച്ചു
0: വെക്കണം. ബാഗിനകത്തൊക്കെ ഇട്ടൊന്നും കുടിക്കാൻ പറ്റത്തില്ല. പിന്നെ ഫുഡ് എന്ന് പറയുന്നത് ബേസ് ക്യാമ്പിൽ ഓക്കെയാണ്. മേലോട്ട് പോകുന്ന അനുസരിച്ച് നമുക്ക് നമ്മൾക്ക് കൂടെ വരുന്ന ഷെർപ്പ ഒരു ടെന്റിനകത്തായിരിക്കും ഫുഡ് കൂടി. നമ്മുടെ ഈ ഡീഹൈഡ്രേറ്റഡ് ഫുഡും നൂഡിൽസ് പോലത്തെ ഫുഡുകളും ഒക്കെ
1: ആയിരിക്കും.
0: അത് നമുക്കൊന്നും കിട്ടത്തില്ല, ജസ്റ്റ് കഴിക്കാവുന്നേ ഉള്ളൂ. അതിന് കൂടുതൽ നമ്മൾ സപ്ലിമെന്റ്സ് ഒക്കെ ആ സമയത്ത് എടുക്കുമായിരുന്നു.
1: ഈ പറഞ്ഞ പോലെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നു. അത് കഴിഞ്ഞുള്ള ഒരു മൊമെന്റ് എന്തായിരുന്നു? ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അതൊരു വ്യക്തി എന്ന നിലയിൽ എന്താണെന്ന് സന്തോഷം നൽകിയത്, ഉള്ളിൽ എന്താ തോന്നിയത്?
0: ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് എവറസ്റ്റിന്റെ മുകളിലെത്തി കഴിഞ്ഞിട്ട് ഞാൻ അതിഭയങ്കരമായി ക്ഷീണിതനായിരുന്നു. ഞാനൊരു 20 മിനിറ്റ്സ് അവിടെ ഇരുന്ന് ഞാൻ കുറച്ച് മേളിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി ഈ കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും കുട്ടികളുടെ നിന്ന് പടമൊക്കെ വരച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എന്റെ ഒരു കവറിനകത്ത് ഇരിപ്പുണ്ട്. ഞാൻ ഭാഗ്യത്തിന് ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല ഫോട്ടോ പോലെ എവറസ്റ്റിന്റെ മുകളിൽ നിന്ന് കിട്ടിയില്ല. എനിക്ക് ഫോട്ടോ എടുക്കാനുള്ള ഒരു താല്പര്യം ഇല്ലായിരുന്നു, അത്ര ക്ഷീണിതനായിരുന്നു. ഇപ്പൊ ഓരോരുത്തരും വലിയ നല്ല കിടിലും ഫോട്ടോ ഒക്കെ മുകളിൽ നിന്ന് എടുക്കുന്ന കാണാൻ നമുക്ക് ഭയങ്കര വിഷമം വരും. അപ്പൊ ഞാൻ ചെയ്ത ഒരൊറ്റ നല്ല കാര്യം വെച്ചാൽ എന്റെ ഒരു Insta 360 ക്യാമറ ഉണ്ടായിരുന്നു, ഞാൻ അത് ഓൺ ചെയ്ത് അവിടെ വെച്ചു.
1: 20 മിനിറ്റ്സിലും
0: വീഡിയോ എന്റെ കയ്യിലുണ്ട്,
1: ഫുള്ളുണ്ട്.
0: എവറസ്റ്റിന്റെ മുകളിൽ വെച്ച് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ തിരിച്ചു വന്ന് വീഡിയോയിലാണ് ശരിക്കും ഇതിന്റെ മനോഹാരിത കാണുന്നത്. കാരണം അവിടെ വെച്ച് എഴുന്നേറ്റ് നിന്നിട്ട് എനിക്ക് 360 ഡിഗ്രിയിൽ കറങ്ങാൻ പോലും എനിക്കൊരു ആരോഗ്യം ഇല്ലായിരുന്നു. ഈ സൂര്യനൊക്കെ നമ്മുടെ തൊട്ടടുത്താ നിൽക്കുന്നത്, അപ്പൊ നമ്മുടെ തലയുടെ മുകളിൽ
1: നിൽക്കുന്നത്.
0: പിന്നെ ഈ ബാക്കി മലകളൊക്കെ എവറസ്റ്റിനേക്കാളും താഴെയാണല്ലോ, ഒരുപാട് 8000 മീറ്റർ പീക്കുകളൊക്കെ താഴെ തല പൊക്കി നിൽക്കുന്ന കാണാൻ പറ്റും. മേളിൽ എനിക്കൊന്നും കിട്ടില്ല, പക്ഷെ ഈ വീഡിയോ ആണ് എന്റെ ലൈഫിൽ ഇപ്പോഴും ആ മെമ്മറി ആയിട്ട് തോന്നുന്നു. ഞാൻ എപ്പോഴും എവറസ്റ്റിൽ നിന്ന് സബ്മിറ്റ് ചെയ്യുന്ന ഓർക്കുമ്പോൾ ഞാൻ ആ വീഡിയോ എടുത്ത് കാണും. നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഒരു 20 മിനിറ്റ്സ് മാക്സിമം സ്പെൻഡ് ചെയ്തിട്ട് എവറസ്റ്റിന്റെ ക്യാമ്പ് 2 എത്തണം, മാക്സിമം ഡിസെൻഡ് ചെയ്ത് താഴെ എത്തണം. ക്യാമ്പ് 3 രാത്രി കിടന്നുറങ്ങാൻ അത്ര സേഫ് അല്ല, അതാണ് ഒരു റൂള്. അപ്പൊ നമ്മള് ആരോഗ്യമുള്ളവരൊക്കെ സബ്മിറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് നടക്കും.
1: ഇറങ്ങുന്നതിന്റെ
0: 5:30 വേഗത്തിൽ ഇറങ്ങി പോകാമല്ലോ. ഒന്ന് 8000 മീറ്റർ ബൂട്ടൊക്കെ ഇട്ടിട്ട് ഇറങ്ങുമ്പോഴേ നമ്മുടെ കാലിന്റെ ഫ്രണ്ടിലെ വിരൽ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ഇടിക്കും. അപ്പൊ നടക്കുന്നതിനൊരു ഒരു
1: നാക്കുണ്ട്.
0: ആ നാക്കൊന്നും ആ സമയം എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. കാരണം ഈ ഷൂ തന്നെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് സൈസ് ഇല്ല. ഞാൻ എവറസ്റ്റിൽ പോകുന്നതിന് മുമ്പ് ഒരിക്കലും ചെയ്യാത്ത കാര്യമാണ്, എന്റെ ഒരു എക്യുപ്മെന്റും ഇല്ല. ഞാൻ എവറസ്റ്റിൽ പോകുന്നതിന് 3 ദിവസം മുമ്പാണ് എക്യുപ്മെന്റ്സ് എല്ലാം പർച്ചേസ് ചെയ്യുന്നത്. കാഠ്മണ്ഡു പോയിട്ട് ഒന്നും ഇട്ട് പോലും നോക്കിയിട്ടില്ല, ജസ്റ്റ് ഒറ്റ പ്രാവശ്യം ഇട്ടു, സൈസ് ഓക്കെ ആണോ നോക്കുന്നു. ഈ ഷൂ എന്ന് പറഞ്ഞാൽ സൈസ് ഇല്ല, 44 ആണ് എനിക്ക് വേണ്ടത്, 44-ഉം 46-ഉം വേണ്ടേ ഉള്ളൂ. ഈ ഷൂ ഫസ്റ്റ് എനിക്ക് ബേസ് ക്യാമ്പിലേക്ക് അവർ എത്തിച്ചേരുക ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ആ ഷൂ ഇടുന്നത് എവറസ്റ്റ് പോകാൻ വേണ്ടിട്ട്. ഇപ്പൊ ഞങ്ങള് എൽബ്രൂസ്
1: കാരണം
0: എന്താ, ഇപ്പൊ എൽബ്രൂസ് എനിക്ക് എന്റെ ഒരു ടീമുണ്ട്, എനിക്ക് കമ്പനിയുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് 10 മലയാളികൾ മൗണ്ട് എൽബ്രൂസിൽ പോയിട്ട് വന്നിട്ട് വന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇതുവരെ വന്നത്, റഷ്യയിൽ പോയിട്ട്. അപ്പം അവിടെ എന്ന് വെച്ചുകഴിഞ്ഞാൽ എവറസ്റ്റിൽ ഇടുന്ന അതേ ഷൂ ആണ്, ഈ മൗണ്ട് എൽബ്രൂസ് ഉണ്ട്, അത്രയും തണുപ്പുള്ള സ്ഥലമാണ്, ക്രാമ്പോണും ഒക്കെ വേണം. അപ്പൊ അവരെല്ലാം പറയുകയായിരുന്നു അവർക്ക് ഈ എൽബ്രൂസ് 5600 മീറ്ററേ ഉള്ളൂ, അതുപോലും ആ ഷൂ ഇട്ട് കയറാൻ പറ്റുന്നില്ല. കാരണം കാലിലൊരു 5-10 കിലോ അധികം ആഡ് ചെയ്യുക രണ്ട് കാലിനും കൂടെ. അത് വെച്ച് നടക്കുന്നതാണ്, സാധാരണ നടക്കുന്ന പോലെ അല്ല ഇത്. തമ്മിൽ കുരുങ്ങി നമ്മൾ തല അടിച്ചു വീഴും, ഇതിനിടയ്ക്ക് റോപ്പ് കയറും, കാല് നേരെ വെക്കാൻ പറ്റത്തില്ല. ഇത് വെച്ചിട്ടാണ് ഞാൻ എവറസ്റ്റ് സബ്മിറ്റ് ചെയ്യുന്നത്. എനിക്ക് ഓർക്കുമ്പോൾ ഞാൻ ഇപ്പോഴും എന്റെ ഞെട്ടൽ
1: തീർന്നിട്ടില്ല.
0: തിരിച്ചു വന്നപ്പോ എന്റെ, പക്ഷെ ആ ബൂട്ട് നല്ലതായതുകൊണ്ട് കാല് മുറിച്ചുകളേണ്ട അവസ്ഥ വന്നില്ല, ഇല്ലെങ്കിൽ തണുപ്പൊക്കെ കയറിട്ട് റോസ് ബൈറ്റ് ആവും, മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെ നമ്മൾ നേരത്തെ പരീക്ഷിക്കേണ്ടതാണ്. ഒരു വലിയ മണ്ടത്തരാണ് ഞാൻ കാണിക്കുന്നത്.
1: ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഒരുക്കം ഇതിന് ആവശ്യമാണ്,
0: ഭയങ്കര ഒരുക്കം ആവശ്യമാണ്. നല്ലതെന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് എവിടെങ്കിലും പ്രിപ്പറേഷന്റെ ഒരു പാളി കഴിഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ ഞാൻ ഇറങ്ങി വരുമ്പോ ഈ പറയുന്ന പോലെ ഷൂവിന്റെ ഒരു നാക്ക് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഫ്രണ്ട് ഇടിച്ചിടിച്ച് എന്റെ കാല് ഓരോ ഇറക്കവും എന്റെ കാലിൽ ഭയങ്കര വേദന, അതുകൊണ്ട് സ്പീഡ് എനിക്ക് ഇറങ്ങാൻ പറ്റത്തില്ല.
1: അറിഞ്ഞല്ലേ ഓരോ ഇറക്കവും
0: ഓരോ കാല് വെക്കുന്നു. അപ്പൊ എന്റെ കൂടെ വന്നൊരു അമേരിക്കക്കാരന് ക്രാമ്പായിട്ട് പുള്ളിക്കാരനെ എന്താ പറയാ ക്യാമ്പ് ഫോറിൽ വരെ പുള്ളിക്കാരന് പോകാൻ പറ്റുള്ളൂ. പുള്ളിക്കാരൻ എന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു ഒന്ന് എന്റെ കൂടെ കിടക്കാവുന്ന, കാരണം ജീവിതമുള്ളതാരും കിടക്കത്തില്ല, എനിക്ക് കാല് വയ്യാങ്കിലും ഞാൻ നടക്കും, മനസ്സിലായില്ലേ. പുള്ളിക്ക് ക്രാമ്പ് ആയിപ്പോയി. അങ്ങനെ പുള്ളിയുടെ കൂടെ അന്ന് രാത്രി ഞാൻ ക്യാമ്പ് ഫോറിൽ സ്റ്റേ ചെയ്തു. അതാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും മറക്കാനാവാത്ത രാത്രി. കാരണം നമ്മൾ അന്ന് രാവിലെ ഉണരുമെന്ന് അറിയത്തില്ല. നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ട് വന്നപ്പോൾ നമ്മുടെ കയ്യിൽ ഓക്സിജൻ സിലിണ്ടർ എല്ലാം തീർന്നു, പുതിയ സിലിണ്ടർ ഒന്നും ഇരിപ്പില്ല. അപ്പൊ എല്ലാവരും രാത്രി ഉറങ്ങുമ്പോൾ നമ്മൾ സിലിണ്ടർ വെച്ചാൽ ഉറങ്ങുന്നത്, ഇത്ര നേരം ഓക്സിജൻ വെച്ചിരിക്കുകയായിരുന്നല്ലോ. അപ്പൊ ബോഡി ആ ഓക്സിജൻ
1: ആവശ്യം.
0: അങ്ങനെ ഞാനും അദ്ദേഹം കൂടെ കയ്യിൽ കയർ തമ്മിൽ കയറൊക്കെ ഇട്ട് കെട്ടി റോപ്പിട്ട് കെട്ടിട്ട് കിടക്കുന്നതാണ്. ഒരാൾ ഞെട്ടി വിറച്ചു കഴിഞ്ഞാൽ അടുത്ത ആളെ അറിയാൻ വേണ്ടിയിട്ട് ഭാഗ്യത്തിന് ഞങ്ങൾ അന്ന് രാത്രി ഭക്ഷണമൊന്നുമില്ല. അപ്പുറത്ത് അവൻ കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോൾ തന്നെ തണുത്തു പോകും. വെള്ളമൊന്നും അധികം കിട്ടിയില്ല, കാരണം അവിടെ സ്റ്റേ ചെയ്യാനുള്ള പദ്ധതി ഇല്ലാന്നല്ലോ. അന്ന് രാത്രി ഞങ്ങൾ അടുത്ത ദിവസം രാവിലെ കണ്ണു തുറന്നു രണ്ടുപേരും.
1: എന്താ നിങ്ങൾ ആദ്യം പറഞ്ഞേ?
0: ഒന്നുമില്ല, നമ്മൾ കണ്ണങ്ങോട്ട് വിട്ട് നോക്കി, അപ്പൊ തന്നെ എഴുന്നേറ്റു വീണ്ടും അന്ന് അന്ന് നടന്നു തുടങ്ങി. അങ്ങനെ ക്യാമ്പ് ടൂവിലെത്തി. അങ്ങനെയാണ് ഞങ്ങൾ ക്യാമ്പ് ടൂവിൽ എത്തുമ്പോഴാണ് നമുക്കൊരു സമാധാനം വരുന്നത്. ക്യാമ്പ് ടൂ എന്ന് പറഞ്ഞാൽ ബേസ് ക്യാമ്പ് പോലെ തന്നെ ഒരു ചെറിയ കിച്ചണൊക്കെ ഉണ്ട്, ചൂടുവെള്ളമൊക്കെ കിട്ടും. അവിടെ നിന്നെത്തുമ്പോഴാണ് നമ്മൾ സക്സസ്ഫുൾ ആവുന്നത്. അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഇപ്പൊ പുതിയതായിട്ട് പോകുന്നവർക്ക് നമുക്ക് ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കാനും പറ്റും. കാരണം നമ്മളെല്ലാ ഇതിലൂടെ പോയതാണ്. എവറസ്റ്റ് ക്ലൈംബ് ചെയ്തതിന് ശേഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈഫിൽ എന്ത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ വേണം ജീവിതത്തിൽ. നമ്മൾ ലക്ഷ്യം എന്ന് തീർന്നു പോകുന്നു അന്ന് നമ്മൾ ഇല്ലാതാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ലക്ഷ്യമില്ലായ്മയാണ് എല്ലാവരുടെയും പ്രശ്നം. അപ്പൊ നമുക്ക് എനിക്ക് വേണമെങ്കിൽ എവറസ്റ്റ് ക്ലൈംബ് ചെയ്തതിന്റെ വീരഗാഥകളും പറഞ്ഞ് എല്ലാ കാലത്തും നടക്കാം. പക്ഷെ അപ്പോഴാണ് ഞാൻ ഇങ്ങനെ സെവൻ സമ്മിറ്റ്സിനെ കുറിച്ച് ഈ ഇദ്ദേഹമാണ് എനിക്ക് പറഞ്ഞു തരുന്നത്. ഈ പറഞ്ഞ അന്ന് രാത്രി കിടന്നെന്ന് പറഞ്ഞു. കാരണം പുള്ളി അടുത്ത് അലാസ്കയിലെ മൗണ്ടനിൽ കയറാൻ പോകും, അമേരിക്കയിലേക്ക്. പുള്ളിക്കാൻ ആ കഥയൊക്കെ എനിക്ക് ബേസ് ക്യാമ്പ് വെച്ച് പറയുന്നുണ്ട്. നമുക്ക് ഒരാൾ ഒരു കാര്യം പറഞ്ഞു തരാതെയോ ചൂണ്ടിക്കാണിക്കാത്തയോ നമുക്കത് മനസ്സിലാവത്തില്ല. നമ്മുടെ കൺമുന്നിൽ അത് ഓപ്പൺ ആവത്തില്ല. എന്ത് കാര്യമായാലും നമുക്ക് അതിന് സ്വപ്നം കാണണമെങ്കിൽ പോലും അതിനെ ചേസ് ചെയ്യണമെങ്കിൽ അറിയണ്ടേ. പലതും നമുക്ക് അറിവില്ലായ്മ. ഇപ്പോഴത്തെ ഇന്റർനെറ്റ് യുഗത്തിൽ ഓവറായിട്ട് നമുക്ക് സാധനങ്ങൾ
1: കയറിക്കൊണ്ടിരിക്കുകയാണ്.
0: അറിയത്തില്ല. അപ്പൊ ആരെങ്കിലും ഇടാ ഇത് ചെയ്യണം എന്ന് പറയുമ്പോഴാണ് ശരിക്കും നമ്മൾ ഈവൻ കോഴ്സുകൾ പഠിക്കുന്നത് പോലും. അപ്പൊ പുള്ളിക്കാരൻ ഇങ്ങനെ അത് പറഞ്ഞപ്പോ എന്നെ മനസ്സിൽ കയറി. അങ്ങനെയാണ് പിന്നെ സെവൻ സമ്മിറ്റ്സ് ചെയ്യാന്ന്
1: വിചാരിക്കുന്നത്.
0: സെവൻ സമ്മിറ്റ് ഏഴ് ഭൂഖണ്ഡങ്ങളിലെ ഹൈസ്റ്റ് പീക്സ്.
1: അങ്ങനെയാണ് ഓസ്ട്രേലിയയിലേക്ക്.
0: ആ സെവൻ സമ്മിറ്റ് ലോകത്തിൽ തന്നെ ഏകദേശം 550-600 പേരെ ചെയ്തിട്ടുള്ളൂ ലോകത്തിൽ. കാരണം ഏകദേശം എവറസ്റ്റ് കയറണമെങ്കിൽ 50 ലക്ഷം വേണമെന്ന് പറയുന്നത് പോലെ അന്റാർട്ടിക്കൽ ഹൈസ്റ്റ് പീക്ക് കാരണം 70 ലാക്സ് വേണം. അതും വേറെ തന്നെ ഭയങ്കരമായിട്ടുള്ള എക്സ്പെഡീഷനാണ്. അപ്പം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ എനിക്കൊരു ഐഡന്റിറ്റി കിട്ടി എവറസ്റ്റ് കയറിയുണ്ട്. പല ആൾക്കാരെ അപ്രോച്ച് ചെയ്യാൻ പറ്റി സ്പോൺസേഴ്സിന് വേണ്ടി, സ്പോൺസർഷിപ്പിന് വേണ്ടി. പക്ഷെ അപ്പോഴും ആൾക്കാർക്കൊന്നും നമ്മുടെ നാട്ടിലൊന്നും പ്രത്യേകിച്ച് ഈ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസോ നമ്മള് ഒരു ഐക്കണായിക്കൊണ്ട് നമുക്ക് യൂത്തിനെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുമെന്നോ. എവറസ്റ്റ് കയറുന്ന ഇറ്റ്സ് നോട്ട് അബൌട്ട് ക്ലൈംബിങ് എവറസ്റ്റ്. അതെന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അവരവരുടെ ലൈഫിലെ എവറസ്റ്റ് കയറുകയാണ്. എല്ലാവരോടും പോയി മൗണ്ടൻ കയറാൻ അല്ല നമ്മൾ പറയുന്നത്. എല്ലാവർക്കും ജീവിതത്തിൽ എവറസ്റ്റ് കാണും, ഒരു ലക്ഷ്യം കാണുമല്ലോ.
1: ആ ലക്ഷ്യത്തിൽ
0: കയറുക എന്നുള്ളതാണ് നമ്മളുടെ മോട്ടോ. അതിനുവേണ്ടി നിരന്തരം നമ്മൾ ഇവരെ ഇൻസ്പയർ ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നാലും നമ്മുടെ തലമുറ അവർക്ക് എന്തെങ്കിലുമൊക്കെ ആയി തീരത്തുള്ളൂ.
1: എവറസ്റ്റിന് മുകളിലെത്തിയ അനുഭവങ്ങളാണ് ഷെയ്ഖ് ഹസൻ ഖാൻ നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്തത്. ഇനിയും അദ്ദേഹത്തിന്റെ ലൈഫിലെ പർവ്വതാരോഹണത്തിനായിട്ട് പോയ സമയത്തെ അനുഭവങ്ങൾ ഇനിയും അദ്ദേഹം ഷെയർ ചെയ്യുന്നുണ്ട്. അതിനായിട്ട് വെയിറ്റ് ചെയ്തോളൂ.

0: സ്മാർട്ട് ടോക്ക്. ജീവിതത്തിൽ ഉയരങ്ങൾ കീഴടക്കാൻ ഇഷ്ടമുള്ള ലോകത്തെ ഏറ്റവും ഉയരം താണ്ടുന്ന ആളുകളാണ് പർവ്വതാരോഹകർ. അതിൽ തന്നെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നാണ് എവറസ്റ്റ് കീഴടക്കുക എന്നുള്ളത്. എവറസ്റ്റ് കീഴടക്കി ഇനിയും പുതിയ ദൗത്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഷെയ്ഖ് ഹസൻ ഖാൻ, അദ്ദേഹമാണ് നമ്മളുടെ കൂടെ ഇന്ന് വിശേഷങ്ങൾ. അദ്ദേഹത്തിന്റെ പർവ്വതാരോഹണ സമയത്തെ പല സ്ഥലങ്ങളിലെ അനുഭവങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
1: അമേരിക്കയിലേക്ക് പോയി, അമേരിക്കയിൽ പോയിട്ടാണ് നോർത്ത് അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ അലാസ്കയിലെ മൗണ്ട് ദെനാലി കയറുന്നത്. അവിടെ എന്റെ ചെലവും എന്റെ ഭക്ഷണം ഉൾപ്പെടെ എല്ലാം ഡോളറിലാണല്ലോ, നമ്മുടെ ഒറ്റ പൈസ ഇല്ല, എല്ലാ ചെലവും പുള്ളി എടുത്തു അസിസ്റ്റ് ചെയ്ത് പോയി. കാരണം ദെനാലി എന്ന് പറഞ്ഞാൽ എവറസ്റ്റ് പോലെയല്ല, ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം അമേരിക്കയിലെ പീക്ക് എന്ന് കുറച്ചുകൂടെ ഒറിജിനൽ പീക്ക്, നമ്മളുടെ ഒരു 25 kg ലഗേജ് ബാക്ക് പാക്കിലും 105 ഇട്ടേണ്ട വലിയ ബാഗ് വേണം ബാക്ക് പാക്കിലും, പിന്നെ ഒരു 40 kg നമ്മുടെ സ്ലെഡ്ജിലും വലിച്ചുകൊണ്ട് പോകണം. മറ്റടുത്ത് ശർപ്പന്മാര് വെയിറ്റ് എടുക്കുന്നതുകൊണ്ട് നമുക്ക്
2: അറിയുന്നില്ലല്ലോ,
1: നമ്മൾ ആ ഒരു പാർട്ട് നോക്കുന്നതേ
2: ഇല്ല.
1: ഇതൊരു സ്ലോപ്പ് ആയിട്ട് ഇങ്ങനെ പോകുന്ന ക്യാമ്പ് 4 വരെ, ഒരു 5-6 days 7 days എന്തായാലും വലിക്കണം. വലിച്ച് വലിച്ച് എന്റെ പുറം പൊളിഞ്ഞു. അവിടെ എന്ന് വെച്ചാൽ ക്രാമ്പോൺ ഇടുന്നതിന് പകരം സ്നോ ഷൂ എന്ന് പറഞ്ഞ സാധനം ഇടുന്നത്, സ്നോയുടെ മേളിൽ കൂടെ പോകണ്ട, അവിടെ കട്ടിയുള്ള ഐസ് അല്ല, ഈ സ്നോ ഷൂ ഇട്ട് നടക്കുന്നത് ഒരു പ്രത്യേക രീതി, അത് പഠിക്കണം. ഞാൻ ആദ്യമേ പോകുമ്പോ അവിടെ ഇറങ്ങുമ്പോ തന്നെ പുള്ളി ഒരു സ്നോ ഷൂ എടുത്ത് തരിക, ഇത് ഇട്ടോളാം, മനസ്സിലായില്ലേ. ഇത് വെച്ച് ഞാൻ തട്ടി വീഴുക, പിന്നെ തമ്മിൽ റോപ്പ് ചെയ്ത് വേണം പോകാൻ വേണ്ടിട്ട്. എവറസ്റ്റിൽ പോണേ ഷെർപ്പയും നമ്മളും ഒറ്റക്കൊട്ടെങ്ങനെ
2: പോവാ,
1: എന്ന് വെച്ചാൽ 4 പേരാണ്, 4 പേരും തമ്മിൽ കയറിടും. കാരണം ഇത് പോകുന്ന വഴിക്ക് വലിയ ക്രിവാസ് കാണും, ഒളിഞ്ഞിരിക്കുന്ന കുഴികൾ
2: കാണും.
1: ഈ കുഴിയിൽ നിന്ന് ഒരാൾ വീണ് കഴിഞ്ഞാൽ മറ്റേ 3 പേര് താഴെ വീണ് അറസ്റ്റ് ചെയ്ത് ഇദ്ദേഹത്തെ വലിച്ചു കയറ്റണം. കാരണം ഇത് വലിയ ഭയങ്കര ഒരുപാട് വിള്ളലുകളുള്ള ഒരു വലിയൊരു ഐസ് ഷീറ്റാണ്, ഇതിലൂടെ നമ്മൾ പോകുന്നത്. അപ്പൊ ഈ സമ്മറിലൊക്കെ ഈ ഐസിന്റെ വിള്ളലുകൾ ഓപ്പൺ ആവും, വാരിക്കുഴി പോലെ അത് ഓപ്പൺ ആകുന്ന പലതും നമുക്ക് കാണത്തില്ല. കാല് വെക്കുമ്പോഴേക്ക് ഇടിഞ്ഞ് താഴേക്ക് പോകുന്നു. അത് 100 meter വരെയൊക്കെ പോകുന്ന കുഴികളുണ്ട്, ഭയങ്കര കുഴികളുണ്ട്. ക്രോസ് ചെയ്ത് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്, ടീമായിട്ട് അവിടെ പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ എനിക്ക് ഈ സ്നോ ഷൂ ഇട്ട് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യും, ഇവർ ഈ അമേരിക്കക്കാരൊക്കെ മൗണ്ട് റെയിനിയർ എന്നൊക്കെ പറഞ്ഞ പർവ്വതമുണ്ട്, അത് ദെനാലിൽ പോകുന്നതിന് മുമ്പ് റെയിനിയറിൽ പോയി ട്രെയിൻ ചെയ്തിട്ടാണ് അവർ
2: പോകുന്നത്.
1: ഞാൻ ആദ്യമേ അങ്ങനെ അവിടെ പോയി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവരെല്ലാം ട്രെയിൻ ചെയ്തിട്ടാ വന്നത്. പിന്നെ ഞാൻ പതുക്കെ 3-4 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഇതിൽ യൂസ്
2: സെറ്റായി.
1: പിന്നെ ഞാൻ സ്ട്രോങ് ആയി, ഇവരെയൊക്കെ വലിച്ചു കയറ്റാൻ
2: തുടങ്ങി.
1: അങ്ങനെ ഞങ്ങൾ ടീം രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയി, ഞാനും സുബീർ പക്ഷി ഒരു ടീമും വേറെ രണ്ടുപേരുണ്ടാവും വേറെ ടീമും ആയി. അങ്ങനെ ഞങ്ങള് മേളില് സബ്മിറ്റ് ചെയ്തു, മേളിൽ സബ്മിറ്റ് ചെയ്ത് തിരിച്ചു വരുന്ന വഴിക്ക് ഇതുപോലെ വലിയൊരു സ്ഥലത്ത് പെട്ടു. -50 degrees വരെ അന്ന് ഞങ്ങള് ഇത് ചെയ്തു. ഗ്ലൗസും ഞങ്ങളുടെ ഗ്ലൗസിന് വലിയ മിറ്റൻസ് ഉണ്ട്, വലിയ തണുപ്പ് താടാനുള്ള എത്ര ലെയറിങ് എല്ലാം പൊളിച്ച് അകത്ത് തണുപ്പ് കയറാൻ തുടങ്ങി. പുള്ളിയുടെ കയ്യിൽ ഫ്രോസ് ബൈറ്റ് ആയി. താഴെ ഞങ്ങള് ഇറങ്ങി വന്ന് താഴെ നല്ല അവിടെ ഒരു ക്യാമ്പുണ്ട്, റേഞ്ചറിന്റെ ക്യാമ്പുണ്ട്. അവിടെ വന്ന് പുള്ളിക്കാരന്റെ കൈയൊക്കെ റെഡിയാക്കി. ഇപ്പൊ കൊടുങ്കാറ്റൊക്കെ അടിക്കുന്ന സമയത്ത് വിസിബിലിറ്റി പോകുന്ന സമയത്ത് നമുക്ക് എങ്ങോട്ടാ പോകേണ്ടത്
2: അറിയില്ല.
1: അങ്ങനെ ഒരു പ്രാവശ്യം ഞങ്ങൾ പോയി തെറ്റി, വഴി തെറ്റിയിട്ട് ഒരു വലിയൊരു ക്രിവാസുകളുടെ മേഖലയിൽ പെട്ടു. പോളാർ റീജിയൻ എന്നാ പറയുന്നത്, പോളാർ ഫീൽഡ് എന്നാ പറയുന്ന ആ ഏരിയക്ക്. നമ്മള് ഒരു കാല് മാറ്റി കുത്തിക്കഴിഞ്ഞ, ജുമാഞ്ചി ഒക്കെ കണ്ടിട്ടുണ്ടോ സിനിമ, ആ ജുമാഞ്ചിയെ പോലെയാ. നമ്മള് ഒരു കാല് മാറി കുത്തിക്കഴിഞ്ഞാൽ കുഴിക്കകത്ത് വീഴും. ഒരു 100 meter മെയിൻ റോഡിൽ നിന്ന് മെയിൻ വഴി നിന്ന് മാറി എന്നിട്ട് ഈ ജുമാഞ്ചി ഏരിയയിലെത്തി. പുള്ളിക്കാരുടെ ഒരു വലിയ ക്രിവാസിന്റെ മുകളിൽ നിൽക്കുക, പൊട്ടുന്നില്ല അത്. അപ്പൊ ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ പൊട്ടും. അപ്പൊ പുള്ളിക്കാരനെ അനക്കാതെ നിർത്തിയിട്ട് ഞാൻ എന്റെ ഇത് റോപ്പ് മാറ്റി നിന്നിട്ട് ഞാൻ ഈ വഴി കാണുന്ന, നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് വഴി തെറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് സ്ഥലത്ത് പോയി നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എങ്ങോട്ടാ പോകേണ്ടത് മനസ്സിലാവത്തുള്ളൂ, അല്ലെ നമ്മൾ വഴി തിരിയത്തേ ഇല്ല. പുള്ളിക്കാരൻ ഞാൻ അവിടെ നിർത്തിയിട്ട് പോയി വഴി കണ്ടു വഴി തിരിച്ചു വന്ന് പുള്ളിക്കാരനെ അവിടെ നിന്ന് റിലീസ് ചെയ്ത്. അപ്പൊ ഞാൻ ക്രിവാസിനകത്ത് വേണം, ഞാൻ കൃപാസനത്ത് എന്നെ രക്ഷിക്കാൻ ആരും ഇല്ലല്ലോ, റോപ്പ് ഇട്ടില്ലല്ലോ. ഞാൻ കൃപാസനകത്ത് പിന്നെ എന്റെ ഐസാക്സ് ഉണ്ടായിരുന്നു, അത് വെച്ച് വെട്ടിക്കേറി വന്നു. അപ്പൊ എന്റെ കയ്യിൽ ഗ്ലൗസ് ഒക്കെ കുഴിക്കകത്ത് പോയി. അങ്ങനെയാണ് അവിടുന്ന് രക്ഷപ്പെട്ടു. പിന്നെ ആ യാത്രയിൽ തന്നെ ഒരു പ്രാവശ്യം ഞങ്ങള് ക്യാമ്പ് രാത്രിയില്ല, നമ്മൾ പോകുമ്പോൾ 24 hours പകലാ. അപ്പൊ നമുക്ക് ഈ ഉറക്കത്തിന്റെ പ്രശ്നങ്ങളൊക്കെ വരും, ബോഡിയിലെ ഇറത്തമൊക്കെ തെറ്റും. നമ്മൾ ക്യാമ്പ് ചെയ്തത് ഒരു വലിയ ക്രിവാസിന്റെ മുകളിൽ ക്യാമ്പ് ചെയ്തു, നമുക്ക് അറിയത്തില്ല ക്രിവാസ്
2: ആണെന്നുള്ളത്.
1: അപ്പൊ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ആ ഏരിയ ക്രിവാസ് ഏരിയ ആയിരുന്നു. അങ്ങനെ ഒരുപാട്, ഇപ്പാണെങ്കിൽ വീണ്ടും ഞാൻ 2025 പോയാണ്. അപ്പൊ ഒരുപാട് ഇമ്പ്രൂവ് ആയി, മനസ്സിലായി കാര്യങ്ങൾ. കാരണം നമുക്ക് ഫസ്റ്റ് ടൈം പോകുന്നതുകൊണ്ട് ആരും പറഞ്ഞു തരാനില്ല. മൗണ്ടൻ ഇറങ്ങി തന്നെ ഇപ്പൊ കേരളത്തിൽ ഞാൻ പോകുന്നതിന് മുമ്പൊക്കെ പോയിട്ടുള്ള പലരും വളരെ അവരുടെ പ്രൈവറ്റ് ആയിട്ട് ഇതിന് മാത്രമേ പോയിട്ടുള്ളൂ. അവരതിന്റെ പല ടെക്നിക്സ് പറഞ്ഞു തരുന്നില്ല, അതിനെ കൂടുതലായിട്ട് അവർ പഠിക്കുന്നില്ല. അപ്പൊ ഞാൻ പോയതിനു ശേഷമാണ് ഇപ്പൊ ഒരുപാട് യൂത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്, നമ്മുടെ വീഡിയോസ് കണ്ടാണ് ഇൻസ്പയർ ആയിട്ട്. പക്ഷെ അവർ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരൊരുപാട് ട്രക്കുകൾ ചെയ്തിട്ടാണ് പതുക്കെ ഇതിലേക്ക് വരുന്നത്. നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്.
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഈ പറഞ്ഞാലേ ഞാൻ ഒരു വീഡിയോ കണ്ടത് ഓർമ്മയുണ്ട്, ഇവിടെ എവിടെയെങ്കിലും മലയാളികൾ ഉണ്ടോ എന്ന് വെച്ചിട്ട് ഒരു വീഡിയോ ഇട്ട് ഞാൻ എന്നിട്ട് കൗതുകത്തോടെ നോക്കി ആരെങ്കിലും ഇദ്ദേഹം കണ്ടുപിടിക്കുവോ എന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും ലോകത്ത് എവിടെ പോയിട്ടും മലയാളി കണ്ടിട്ടുണ്ടോ?
1: അത് അലാസ്കയിലാണ്. ഞാൻ അലാസ്കയിൽ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ക്ലൈംബ് ചെയ്യാൻ പോയപ്പോഴാണ്. കാരണം നമുക്ക് എനിക്ക് വിശ്വാസം മലയാളികളെയാണ്. നമുക്ക് ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും മലയാളി ഉണ്ടെങ്കിൽ അദ്ദേഹം നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ വിളിച്ചൊരു സത്യസന്ധമായ കാര്യം ചോദിക്കാനാണെങ്കിലും നമുക്കൊരു ഹെൽപ്പ് ചോദിക്കാനാണെങ്കിലും ഒരു ദിവസം കിടക്കാനാണെങ്കിലും
2: ധൈര്യമായിട്ട്
1: ചോദിക്കാം. ഭാഷയുടെ പ്രശ്നമില്ല. പിന്നെ ഈ പറയുന്നത് പോലെ എനിക്ക് അങ്ങനെ ഒരു വിഷമമായിട്ടൊന്നും തോന്നിയിട്ടില്ല. നമ്മൾ പറയത്തില്ലേ മലയാളി മലയാളി ഹെൽപ്പ്
2: ചെയ്യില്ല.
1: പക്ഷെ വിദേശത്ത് ചെന്ന് കഴിയുമ്പോൾ ഇത്
2: വേറെ
1: തിരിച്ചാണ്. അവര് നമ്മളെ തപ്പി നടക്കുകയാണ്. പക്ഷെ ഇവരെ നമ്മൾ കണ്ടെത്തിയാൽ മതി. ഇവര് പലപ്പോഴും ചിലപ്പോ ഈ ഇന്റർനെറ്റ് ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തവരായിരിക്കും. അപ്പം ഇങ്ങനെ റീൽ ഇടുമ്പോ അത് കാണണമല്ലോ അല്ലേ? പിന്നെ ആ സമയ സ്ഥലത്ത് എന്നിട്ട് നമ്മൾ ആ ലൊക്കേഷനോട് വെച്ചിടുമ്പോ ചിലപ്പം അവർ നോക്കുകയാണെങ്കിൽ അവർക്ക് അത് കയറി വരും. മലയാളി കണക്ക് ലൊക്കേഷനോട് വെച്ചിട്ട് വരും. അപ്പൊ അങ്ങനെ ഞാൻ അവിടെ വെച്ചിട്ടപ്പോ ആദ്യം ഒന്നും വന്നില്ല. പിന്നെ തിരിച്ചു വന്നപ്പോ അവിടെ ഹോട്ടൽ സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു മലയാളിയുണ്ട്, കോട്ടയംകാരനാണ് തോന്നുന്നു. പുള്ളിക്കാരൻ വന്നതിനെ കണ്ടു. പിന്നെ ഞങ്ങൾ അവിടെ ചെറുതായിട്ട് കറങ്ങി. നല്ല ഫ്രണ്ട്സ് ആണ്.
2: പോസ്റ്റ് ഇടുകയും ചെയ്തു, മലയാളിയെ കണ്ടുപിടിച്ചു അലാസ്കയിൽ എന്ന് പറഞ്ഞിട്ട്.
1: നമുക്കിപ്പം അത്യാവശ്യം പൈസ ഒന്ന് കടം ചോദിക്കണമെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഒരു സാധനം അവരെ ഏൽപ്പിച്ചിട്ട് പോകണമെങ്കിലും ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ വിളിച്ചു ചോദിച്ചാൽ അവർ 10 മിനിറ്റ് അവിടുത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്ത്
2: തരും.
1: അങ്ങനെ ഇത് മലയാളികൾ കണ്ടുപിടിച്ച് തന്നെയാണ് മിക്കവാറും ഞാൻ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ പോകും. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മലയാളികളെ എവിടെ ചെന്നാലും വിശ്വാസമാണ്.
2: ഏറ്റവും ഇഷ്ടപ്പെട്ട സൺറൈസ് എവിടുത്തെ? ഇത്രയും നല്ല സൺറൈസുകൾ കണ്ടു, ഏറ്റവും ഇഷ്ടം തോന്നിയ സൺറൈസ് ആ കൊള്ളാലോ.
1: അത് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ സൺറൈസും അല്ല സൺസെറ്റും അല്ലാത്തൊരു സാധനം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല ദെനാലിയില് നോർത്ത് അമേരിക്കൻ ആസ്റ്റ് വീക്കില് അവിടെ സൺസെറ്റ് ഇല്ല. നമ്മളീ പോകുന്ന ഒരു 3 മാസത്തേക്ക് 79 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിൽ അതിരിക്കുന്നത്. അപ്പൊ അവിടെ ഇങ്ങനെ സന്ധ്യ നമ്മുടെ സോ കോൾഡ് സന്ധ്യയൊക്കെ ആകുമ്പോൾ അല്ലെ രാത്രി ആകുന്ന സമയത്ത് സൂര്യനും ചെറുതായിട്ട് ചുമക്കും. സൂര്യൻ മുകളിൽ തന്നെ കാണും, ചുമക്കും. എന്നിട്ട് വീണ്ടും അത് മഴയിലേക്ക് വരും. അതൊരു ഭയങ്കരമായുള്ള ഭംഗിയാണ്. നമുക്ക് ആ സമയം ഈ വീഡിയോ ഒന്നും എടുക്കാൻ തോന്നും. നമ്മൾ നോക്കി നിന്നു പോകും. നമുക്ക് കണ്ണിൽ നിന്ന് തന്നെ ആ ഒരു എന്നാ അത്രയും വലിയൊരു ആ കളർ എന്ന് വെച്ചാൽ കുങ്കുമത്തിന്റെ കളർ പോലത്തെ കളർ. നമ്മളെ ഇവിടുത്തെ തീ പോലത്തെ സൂര്യൻ അല്ല
2: അല്ല
1: കുങ്കുമ കളറുള്ള സൂര്യൻ നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കും. അതുപോലെ രണ്ടാമത്തെ പ്രാവശ്യം തെന്നാലി പോയപ്പോ ഞങ്ങള് ഒരു മലയുടെ ഇടുക്കിയിൽ കിടക്കേണ്ട വന്നു. അതിങ്ങനെ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുക, മഞ്ഞ് വന്ന് അടിച്ച് വീണോണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെ രാത്രിയും പകലും ഇല്ലല്ലോ. സ്ലീപ്പിംഗ് ബാഗിനകത്ത് ഇങ്ങനെ മലയുടെ സൈഡിൽ കിടക്കുക, സ്ലീപ്പിംഗ് ബാഗ് ഇങ്ങനെ തുറന്നു നോക്കുക സമയത്ത് ഇങ്ങനെ മനോഹരമായിട്ടുള്ള പല നിറങ്ങളും ആകാശത്ത് ഇങ്ങനെ കണ്ടു. നമുക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. അത് കണ്ടുള്ള പ്രശ്നം ഇത് റിയൽ ആണോ നമ്മുടെ ബോഡി മനസ്സിന് മനസ്സിലാവത്തുമില്ല. റിയൽ
2: ആണ്.
1: ആ ഒരു സിറ്റുവേഷൻ നമ്മൾ എന്തോ ഒരു ഹലൂസിനേഷൻ പോലെ ആയിരിക്കും. പിന്നെ നമ്മൾ ബോധമൊക്കെ വരണമല്ലോ. അങ്ങനെ ദെനാലി തന്നെയാണ് ഞാൻ മനോഹരമായിട്ടുള്ള സൺറൈസുകളൊക്കെ
2: കണ്ടിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കണ്ണുകൊണ്ട് കാണുന്നതാണോ പിന്നെ വിഷ്വലിലേക്ക് പകർത്തുന്നതാണോ കൂടുതൽ ഇഷ്ടം?
1: പല കാര്യങ്ങളും ആൾക്കാരോട് പറയണമെന്നുണ്ട്, പക്ഷെ മീൻസ് കാണിച്ചു കൊടുക്കണമെന്നുണ്ട്. പക്ഷെ ഈ ക്യാമറയ്ക്ക് ഒന്നും അത്രയൊന്നും പകർത്താനുള്ള കഴിവൊന്നുമില്ല. നമ്മൾ കാണുമ്പോ കിട്ടുന്ന ഒരു മനോഹാരിത എന്ന് പറയുന്നത് അത് റിയൽ ആണ്. നമ്മുടെ ശരിക്കും അത് നമ്മുടെ തലച്ചോറിനകത്തോട്ട് അങ്ങ് പതിയുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് വേണം എപ്പോഴും റീക്രിയേറ്റ് ചെയ്യാം. അത് ഞാൻ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാല് ഷൂട്ടിങ്ങിലായി പോകും എന്റെ ശ്രദ്ധ. അതുകൊണ്ടാണ് പല കാര്യങ്ങളും എനിക്ക് കാണിക്കാനോ എടുക്കാനോ പറ്റാത്തത്. നമ്മളിപ്പോ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാത്രമല്ലേ മനുഷ്യനെ മനസ്സിലാവുന്നുള്ളൂ. അപ്പൊ ഞാൻ പറയും ഇത് മനോഹരമായ സൂര്യോദയം അസ്തമയാണെന്ന് പറഞ്ഞ അവർക്ക് മനോഹരം എന്താന്ന് അവരുടെ മനോഹരം വെച്ച് കമ്പയർ ചെയ്യത്തുള്ളല്ലോ. അപ്പം അത് ഒരു പ്രശ്നമാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടാൻ വേണ്ടിട്ട് പ്യുവർ മൊമെന്റിനെ നമ്മൾ ക്യാപ്ചർ ചെയ്യാൻ നോക്കുമ്പോൾ ആ മൊമെന്റും ഇല്ലാതാവും. സോഷ്യൽ മീഡിയ നമ്മുടെ ക്യാമറയ്ക്ക് അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ല,
2: നമ്മുടെ മനസ്സിലോട്ട് കേറത്തില്ല.
1: അവിടെ കിട്ടുന്ന ഫ്രെയിം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ 180-360 ഡിഗ്രി ഫ്രെയിം ആയിരിക്കും. നമ്മൾ തല കറക്കി നോക്കുമ്പോൾ ആ 360 ഫ്രെയിം ഒന്നും നമുക്ക് ഒരിക്കലും ഒരു ക്യാമറ ക്യാപ്ചർ ചെയ്ത് കാണിക്കാനും പറ്റത്തില്ല. അത് ക്യാപ്ചർ ചെയ്താൽ അതൊന്ന് കാണുന്നവർക്ക് ആ ഒരു ഫീൽ കിട്ടത്തില്ല. കാരണം അവിടെ ആ ഒരു പ്രകാശം മാത്രമല്ല, ആ ഒരു ഭംഗി മാത്രമല്ല, അവിടുത്തെ തണുപ്പ്, അവിടുത്തെ കാറ്റ്, ഇതെല്ലാം ആ ഒരു കാഴ്ചയെ വേറെ സ്പെഷ്യൽ ആക്കി മാറ്റും.
2: നിങ്ങൾക്ക് മാത്രമേ അത് അനുഭവമുള്ളൂ,
1: അത് അനുഭവിച്ച് തന്നെ അറിയണം. അപ്പൊ അങ്ങനെയുള്ള കാഴ്ചകൾ കിട്ടണമെങ്കിൽ ആ യാത്ര ചെയ്ത് തന്നെ പോണം. യാത്ര ചെയ്ത് ഇതുപോലെയുള്ള റിമോട്ടായിട്ടുള്ള നമ്മൾ ചെയ്യുന്നതിന്റെ ഒരു മാക്സിമം കഴിഞ്ഞും പോകുമ്പോഴാണ് ശരിക്കും നമുക്ക് ആ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കിട്ടുന്നത്.
2: ഈ യാത്രകളെ കുറിച്ച് ഫാമിലിയുടെ ഒരു അഭിപ്രായം എന്താണ്, അവരുടെ ഒരു റെസ്പോൺസ് എന്താണ്?
1: ഫാമിലി ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, യാത്രകൾ പോകുന്നൊന്നും പ്രശ്നമൊന്നുമില്ല, ഇപ്പൊ നോർമലായി. ഇപ്പൊ അവരിപ്പോ പോയി ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ യാത്ര ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ചിലപ്പം ക്ലൈംബ് ചെയ്യുന്നതിന്റെ ഇടയ്ക്കായിരിക്കും പഞ്ചസാര തീർന്നു വിളിക്കുന്നത്. അങ്ങനെ എന്റെ വൈഫൊക്കെ വിളിക്കാറുണ്ട്.
2: വൈഫിന്റെ പേരെന്താണ്?
1: വൈഫിന്റെ പേര് ഖദീജ എന്നാണ്.
2: മോളുടെ പേര്
1: ജഹനാര.
2: ജഹനാര
1: അവര് മോളാണ്, നാലാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പൊ അവർക്കിപ്പോ എപ്പോഴും ഞാൻ കൂടെ വേണമെന്നൊന്നും ഇല്ല. കാരണം ഞാനൊരു സെറ്റ് ഒരു പാറ്റേൺ സെറ്റ് ചെയ്ത് കഴിഞ്ഞു.
2: അവരെ പഠിപ്പിച്ചു.
1: അത് വലിയ പാടാണ്. അവർക്ക് വലിയ ബുദ്ധിമുട്ടൊക്കെയാണ്. അവരുടെ ഒരു കോപ്പറേഷൻ ഇല്ല നമുക്ക് പോകാൻ പറ്റത്തില്ല.
2: പിന്നെ
1: കാരണം അവര് സേഫ് ആണെന്ന് അറിയാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് ഉണ്ടാവുന്ന പല ഡേഞ്ചറുകൾ അവരോട് പറയാനും പറ്റത്തില്ല. കാരണം ആ ഡേഞ്ചർ ആ സിറ്റീസ് പറഞ്ഞു കഴിയുമ്പം അവർക്ക് പിന്നെ പോകുമ്പോ അവരത് ചിന്തിച്ചുകൊണ്ടിരിക്കും. പലതും ഞാൻ അവരോട് പറയാറില്ല. ഇപ്പോഴാണെങ്കിലും പലതും തമാശയായിട്ടേ പറയാറുള്ളൂ. റിയൽ ആയിട്ടുള്ള ഡേഞ്ചർ ഫേസ് ചെയ്യുമ്പോ എന്താ പറയാ, ഫേസ് ചെയ്ത സ്റ്റോറി അവരോട് നമുക്ക് ആ ഒരു ഡേഞ്ചറിന്റെ ഇതിൽ പറയുമ്പോൾ അവർക്ക് മനസ്സിലാവാനും പറ്റത്തില്ല. കാരണം അവരത് ഫേസ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ മാത്രമേ നമുക്ക് ആ ഒരു ഭീകരതയോടെ മനസ്സിലാക്കാൻ
2: പറ്റത്തുള്ളൂ.
1: നെക്സ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയൊരു പ്രൊജക്ട് ആണ്. എവറി കൺട്രിയിലെ ഹയസ്റ്റ് പീക്സ് ക്ലൈംബ് ചെയ്യുക എന്നുള്ളതാണ് പ്രൊജക്ട്. എന്ന് വെച്ചാല് ലോകത്തിൽ 195 രാജ്യങ്ങളുണ്ട്. അതിൽ ഏകദേശം ഒരു 90 രാജ്യങ്ങളിൽ ഒരു 4000 മീറ്റർ അബോ പീക്സ് ഉണ്ട്. ഈ പീക്സ് എല്ലാം ക്ലൈംബ് ചെയ്യുന്ന ലോകത്തിലെ ആദ്യത്തെ മനുഷ്യനാകുക എന്നുള്ളൊരു ശ്രമമാണ് നടത്താൻ പോകുന്നത്.
2: അതാണ് മിഷൻ, നെക്സ്റ്റ്
1: മിഷൻ. ആ മിഷനാണ് എന്നെ ഇപ്പൊ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്നത്.
2: അപ്പൊ
1: അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ വന്നതും. കുറച്ച് സ്പോൺസേഴ്സിനെ ഒക്കെ കണ്ടുപിടിക്കാനും അവരുമായിട്ട് മീറ്റ് ചെയ്യാനും ഒക്കെയാണ് വന്നത്. അപ്പൊ അത് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഞാന് തുടങ്ങിയതൊന്നും ഇല്ലാതാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോഴും എന്റെ നമ്മുടെ കയ്യിലൊന്നും വെച്ചിട്ടല്ല. പക്ഷെ നമുക്ക് അതിയായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ ബാക്കി എല്ലാം നമ്മളിലേക്ക് വന്ന് ചേരുമെന്നുള്ളതിന്റെ ജീവിക്കുന്ന ഉദാഹരണമാണ് ഞാൻ. ആഗ്രഹം മാത്രം മതി. ആ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കാൻ തയ്യാറും നിരന്തരം അത് തന്നെ നമ്മുടെ തലച്ചോറിനകത്ത് നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ മനസ്സിലായിക്കോ, അത് നമ്മൾ ചെയ്യാനുള്ള ആഗ്രഹമാണ്. ബാക്കിയെല്ലാം, ബാക്കി പൈസ എന്നൊക്കെ പറയുന്നത് സിമ്പിൾ ആയിട്ട് വരും, അതെല്ലാം നമ്മളെ തേടി വരും. ഇപ്പൊ തന്നെ ഞാൻ ഏകദേശം 2 crore rupees എക്സ്പെഡീഷൻ ചെയ്ത് കഴിഞ്ഞു. എല്ലാം പലതും സ്പോൺസർഷിപ്പ് ഇതുപോലെ പല പല ആൾക്കാരോ ഒന്നും കയ്യിൽ വെച്ചിട്ടല്ല. അപ്പൊ ഇതും നടക്കുമെന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ. അത് ചെയ്യുന്നത് ഏതെങ്കിലും നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നല്ലൊരു സംവിധാനത്തിന് വേണ്ടി ആയിരിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. കാരണം അവർക്കും ഗുണമുള്ള രീതിയിൽ ചെയ്യണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം.
2: ഇത് കേട്ടപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റുമോ, അതിന് ഹെൽപ്പ് ചെയ്യോ, കൂടെ വരാൻ പറ്റുമോ, എന്താണ്?
1: എനിക്കൊരു കമ്പനി ഉണ്ട്, ട്രാവൽ കമ്പനി എന്നാണ് പേര്. അപ്പൊ അതിനകത്ത് കിളിമഞ്ചാരോ എക്സ്പെഡീഷനും മൗണ്ട് എൽബ്രൂസ് റഷ്യയിലെ ഉയരം കൂടി കൊടുമ്പോടി എവറസ്റ്റ് ബേസ് ക്യാമ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ പല പല സാധനങ്ങൾ ഞാൻ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അതൊന്നും എന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഈ പ്രൊജക്ട് ചെയ്യുക എന്നുള്ളതാണ്. അവർക്ക് വരികയാണെങ്കിൽ പലപ്പോഴും വർഷത്തിൽ ഒരു പ്രാവശ്യം ഞാൻ കിളിമഞ്ചാരോ പോകുമ്പോൾ എന്റെ കൂടെ വരാം എൽബ്രൂസ്. കാരണം നമുക്ക് ഓരോ പ്രാവശ്യം പോകാൻ തോന്നും, പോയി പോയി എവറസ്റ്റ് ബേസ് ക്യാമ്പ് ഒരു വർഷം ഞാൻ എന്തായാലും പോകും. അപ്പൊ അത് മിക്കവാറും മെയിലായിരിക്കും. അപ്പൊ ഞാനൊരു ബാച്ചിനോട് കൊണ്ടുപോകും. നമുക്ക് സന്തോഷമാണ്, പൈസ അല്ല അതിനകത്ത് കാര്യം, നമുക്ക് വീണ്ടും പോവുക എന്നുള്ളതാണ്. മാത്രമല്ല നമുക്കൊരു വലിയ ഗ്രൂപ്പിനെ കൊണ്ടുപോകുമ്പോൾ അവരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം, അവരുടെ പല പല റിയാക്ഷൻസ്, അതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ടും എൻജോയ് ചെയ്യും, എൻജോയ്മെന്റ് തരും. എനിക്ക് ഏറ്റവും കിക്ക് തരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും മേളിൽ എത്തത്തില്ല എന്ന് വിചാരിക്കുന്ന ഒരാളെ കൊണ്ട് നമ്മൾ ബേസ് ക്യാമ്പിലോ കിളിമഞ്ചാരോ എത്തുമ്പോൾ ഉണ്ടല്ലോ, അവരുടെ മനസ്സിലൊരു സന്തോഷമുണ്ട്, ചിലർ കരയും. ആ ഒരു പോയിന്റ് മതി എനിക്ക് ഇവരെ കൊണ്ടുപോകാൻ വേണ്ടിട്ട്. ഞാൻ പല ആൾക്കാരെയും കൊണ്ടുപോയിട്ടുണ്ട്, ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒരു ഫീൽ കിട്ടുമ്പോൾ നമുക്ക് എന്താ വീണ്ടും ഒരു 5 crore rupees കൊണ്ടുപോകണമെന്ന് തോന്നും. പിന്നെ പ്രശ്നം വെച്ചാൽ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ മലയാളികള് ട്രെയിൻഡ് ആയിട്ടല്ല വരുന്നത്. അപ്പം നമുക്ക് അവരെ സിമ്പിളായിട്ട് അവരെ ക്ലൈംബ് ചെയ്യിപ്പിക്കാനും പറ്റത്തില്ല. അവർക്ക് ട്രെയിനിങ്ങിന്റെ കുറവുള്ളത് കൊണ്ട് തന്നെ അവർക്ക് കുറച്ച് ഡിഫിക്കൽട്ടീസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്നോട് ബന്ധപ്പെടുന്ന ഒരാൾക്കാരോട് ഞാൻ ആദ്യമേ പറയുന്നത്, നിങ്ങളുടെ കോർ സ്ട്രെങ്തൻ ചെയ്യണം, പിന്നെ ക്ലൈംബിങ്ങിന് വേണ്ടിയുള്ള മസിൽസ്, കാലിലെ മസിലും പുറത്തെ മസിലും ഒക്കെ സ്ട്രോങ് ആക്കണം. പിന്നെ മിനിമം ബേസിക്കലി ട്രക്ക് ചെയ്ത് പഠിക്കണം, ട്രക്കിംഗ് ഷൂസ് ഒക്കെ ഇട്ട് തന്നെ നടന്ന് പഠിക്കണം. ഇതൊക്കെ ചെയ്യണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് ക്ലൈംബ് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ മൗണ്ടനെ ഒന്ന് സഫർ ചെയ്യേണ്ട വരും. അങ്ങനെയാണ് പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ
2: അവർക്ക്
1: ആത്മവിശ്വാസം വരും. അവർക്ക് പിന്നെ കുറച്ചുകൂടെ പുഷ് ചെയ്താൽ മതി, ഒരുപാട് അവർ പുഷ് ചെയ്യേണ്ടവർ. എന്നാലും ഞാൻ പോകുന്നുണ്ട്, എന്റെ കൂടെ വരേണ്ടവർക്ക് വരാം. ഇൻസ്റ്റാഗ്രാമിൽ കണക്ട് ചെയ്താൽ മതി.
2: ഇൻസ്റ്റാഗ്രാമിൽ ഷെയ്ഖ് ഹസൻ എന്നുള്ള ഷെയ്ഖ് ഹസൻ ഖാൻ എന്നുള്ള ഹാൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ മെസ്സേജിൽ ഓൺ ദ സ്പോട്ടിൽ റിപ്ലൈ ആട്ടോ. അനുഭവം ഗുരു വളരെ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും. സാധാരണ അങ്ങനെ ആരും ഇൻസ്റ്റയിൽ ഭയങ്കര പാട, ഒരാള് കോൺടാക്ട് ചെയ്ത് നമ്പറൊക്കെ എടുത്ത് റെസ്പോണ്ട് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര പാട. പക്ഷെ അതിനൊരു പ്രത്യേകിച്ച് പറയുന്നു, കാരണം അത് റെസ്പോണ്ട് ചെയ്യുന്നതിന്. താങ്ക് യു സോ മച്ച്. ഞാനിപ്പോ എവറസ്റ്റും ഞാൻ ഇപ്പൊ കുറെ വാക്കുകൾ പഠിച്ചു, ഷെർപ്പ പഠിച്ചു, പിന്നെ അക്രിവാസ് പഠിച്ചു, ഇതൊക്കെ ഞാൻ പഠിച്ചു. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നതിന് ഒത്തിരി സന്തോഷം. കൊടുമുടികൾ കീഴടക്കിയ പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസൻ ഖാൻ, അദ്ദേഹമാണ് ഇന്ന് നമ്മളുടെ കൂടെ സ്മാർട്ട് ടോക്കിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് നമ്മളൊന്ന് ഞെട്ടിയിരിക്കുന്ന സമയം കൂടിയാണല്ലേ. അപ്പൊ എന്തായാലും ഈ ആഴ്ചത്തെ സ്മാർട്ട് ടോക്ക് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കേൾക്കാം.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Google Play Store
1: and
2: App Store.
3: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
4: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
5: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
6: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
5: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
6: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
7: ഹായ്, ഞാൻ ജോബ് കുര്യൻ. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആയ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Scoreboard, an exclusive sports roundup show.
1: ലോകം ഒരു പന്തിനൊപ്പം ചലിക്കുന്ന നാളുകളാണ്. ഫുട്ബോളിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ ഓരോ കാൽപന്ത് പ്രേമികളുടെയും ഹൃദയത്തിലൂടെ പന്ത് തട്ടി മുന്നോട്ടു പോകുന്ന കാൽപന്തിന്റെ ആഘോഷാരവങ്ങളുടെ നാളുകൾ. ഹായ്, ഹലോ, വെൽക്കം ടു സ്കോർ ബോർഡ്. സ്പോർട്സ് ലോകത്തോടുള്ള യാത്ര തുടങ്ങാൻ വേണ്ടിയിട്ട് ഒപ്പം ഹൃദയം മുഴുവൻ ആ ഒരു പന്തടി മേളത്തിനോടൊപ്പമാണ് വേൾഡ് ഫുട്ബോളിൽ തന്നെ നിറഞ്ഞു നിൽക്കുകയാണ്. ഫിഫ വേൾഡ് കപ്പിന്റെ ആവേശത്തിലൂടെ തന്നെ ആയിരിക്കും നമ്മളിന്ന് സ്കോർ ബോർഡിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. പക്ഷെ അതിനിടയിൽ തന്നെ മറ്റ് പല സ്പോർട്സ് ഈവെന്റുകളിലും വമ്പൻ പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട്. ചരിത്രമെഴുതിയ ഒരു മലയാളി പെൺകുട്ടിയുടെ കഥ പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ല. അതുപോലെ ആവേശവും ആഘോഷവുമാകുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയെ കുറിച്ച് പറയാണ്ടിരിക്കാം പറ്റൂല. പല ഫോം ഔട്ടുകളെ കുറിച്ചും തിരിച്ചുവരവുകളെ കുറിച്ചിട്ട് ഒക്കെ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഈ ആഘോഷങ്ങളും ആവേശങ്ങളും ഒക്കെ ആയിട്ട് ഇന്നത്തെ സ്പോർട്സ് ലോകത്തെ ആ ഒരു വാതിലുകൾ തുറക്കുമ്പോൾ ഒരുപാട് ആവേശകരമായിട്ടുള്ള മത്സരങ്ങളാണ് നമ്മുടെ മുൻപിൽ ഇനി കാത്തിരിക്കുന്നത്. ആരാകും ആ ഒരു വിശ്വകിരീടം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതെന്നുള്ള ഒരു ചോദ്യം ലോകം മുഴുവൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിലേക്കുള്ള ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് പോലെ തന്നെ മനോഹരമായ ഒരുപാട് കാഴ്ചകൾ ചുറ്റി നിൽക്കുകയാണ്. മെസ്സിയും എംബാപ്പയും ഡെംബലെയും വിനീഷ്യസ് ജൂനിയറും ഹാരി കെയ്നും ഉൾപ്പെടുന്ന സംഘം, എർലി ഹാലൻഡ് ഉൾപ്പെടുന്ന ഒരു സംഘം ഗോൾഡൻ ബൂട്ടിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ഇങ്ങനെ കനത്ത പോരാട്ടം കാഴ്ചവെക്കുന്നത് നമ്മൾ കണ്ടതാണ്. എന്തായാലും ഈ പോരാട്ടങ്ങളുടെ ഒക്കെ കഥകളുമായിട്ട് ഇന്നത്തെ സ്കോർ ബോർഡ് അങ്ങോട്ട് കിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കൂടെ ഞാൻ അച്ചു ആണ്. റേഡിയോ സിനോയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Scoreboard, an exclusive sports roundup show.
1: വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. ജർമ്മൻ ഫുട്ബോളിനും ജർമ്മനിക്കും വേൾഡ് കപ്പിന്റെ വിശ്വവേദിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു ഒരു ഒരു സങ്കടം ഓരോ ജർമ്മൻ ഫുട്ബോൾ ആരാധകരുടെ മനസ്സിലുണ്ടാവും. എത്ര മനോഹരമായിട്ടാണ് അവർ പന്ത് പുൽമൈതാനിയിൽ മനോഹരമായ കഥകൾ എഴുതി തീർത്തിട്ടുള്ളത്. 2010 2014 ഒക്കെ നമ്മളത് കണ്ടിട്ടുള്ളതായിരുന്നു. 2014 അർജന്റീനയെ ഫൈനലിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് ജർമ്മനി ലോക വിശ്വ കിരീടത്തിൽ മുത്തമിട്ടപ്പം എല്ലാവരും ഒറ്റക്കെട്ടായി പറഞ്ഞു ഇതൊരു ടീം എഫേർട്ടിൻ്റെ വിജയമായിരുന്നു. ഒരു ടീം ഒന്നായി ഒരുമിച്ച് മെക്കാനിക്കലായിട്ട് കൃത്യമായിട്ട് എണ്ണയിട്ട് പാകപ്പെടുത്തി സെറ്റ് ചെയ്തെടുത്താൽ ഇത്ര മനോഹരമായിട്ടുള്ള ഗെയിം അവർക്ക് കാഴ്ചവെക്കാൻ കഴിയുന്നു. പക്ഷെ 2018 2022 എല്ലാം ആ ടീമിൽ നിന്ന് പ്രതീക്ഷിച്ചത് ഇതിനും അപ്പുറമായിരുന്നു. വലിയ പോരാട്ടങ്ങൾക്ക് കെൽപ്പുള്ള ടീമുകൾ പലപ്പോഴും അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. നിർഭാഗ്യമാണോ അതോ ടീമിൽ ഒത്തൊരുമയില്ലാത്തതാണോ? അങ്ങനെ ഒരുപാട് ഒരുപാട് സംശയങ്ങൾ. പരാഗ്വേക്കെതിരെ പരാജയപ്പെട്ടുകൊണ്ട് ജർമ്മനി പുറത്തു പോകുമ്പോൾ എത്രമാത്രം ആരാധകരുടെ ഉള്ളു പിടഞ്ഞിട്ടുണ്ടാവും. എത്ര മനോഹരമായി അവരെ സെലിബ്രേറ്റ് ചെയ്യാൻ കാത്തിരുന്ന ആരാധകർ സങ്കടപ്പെട്ടിട്ടുണ്ടാവും. ഏതായാലും ഇന്നത്തെ സ്കോർ ബോർഡിൻ്റെ സങ്കടങ്ങളിൽ ഈ കഴിഞ്ഞ ആഴ്ചയിലെ സങ്കടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ജർമ്മനിയുടെ വീഴ്ച. പക്ഷേ വീണ്ടും തിരിച്ചു വരാൻ ഊർജ്ജമുള്ള, കപ്പ് കണ്ട് കൂടെ കൂടിയവരല്ല, ടീമിനുള്ളിലുള്ള കരുത്ത് കണ്ട് കൂടെ കൂടിയവരാണ്. ടീമിൻ്റെ ഒരൊത്തൊരുമ കണ്ട് കൂടെ കൂടിയതാണെന്ന് പറഞ്ഞവർ ഇനിയും കാത്തിരിക്കും ജർമ്മനിയുടെ തിരിച്ചുവരവിനായിട്ട്. കൂടെ ഞാൻ അച്ചുവാണ്. ഇത് സ്കോർ ബോർഡിൻ്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: action.
1: Mona Dinesha, Adimohamana, Adimoham.
0: Horror, Taniki Pogan, Anuadilla. Or drama.
2: In the Kutumba, in the Sorkaraji.
0: Is the genre Idanangilum? Ivide, ticket ready. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
3: Brought to you by Safari. World-class shopping experience. Doha, Qatar. And...
4: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

0: Scoreboard, an exclusive sports roundup show.
1: നിങ്ങൾ ഒരു അത്ഭുതമാണെന്ന് വീണ്ടും വീണ്ടും അടിവരയിട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഹാരി പോട്ടർ നിങ്ങൾ. ഹാരി പോട്ടർ അല്ല, ഹാരി പോട്ടറിനെ പോലെ ഇംഗ്ലണ്ടിനൊരു സൂപ്പർ ഹീറോ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്ന പേര് അത് ഹാരി കെയ്ൻ ആണ്. ഹാരി കെയ്ൻ ഒരു രക്ഷയില്ല. റൗണ്ട് 32 ആ ഒരു പോരാട്ടത്തിൽ ഹാരി കെയ്ൻ കാഴ്ചവെച്ച ആ ഒരു പോരാട്ട വീര്യം വേറെ ലെവലായിരുന്നു. കോങ്കോ ശക്തമായ പ്രതിരോധ മലകൾ കൊണ്ട് ഹാരി കെയ്ൻ്റെയും സംഘത്തിൻ്റെയും മുൻപിൽ അത്ഭുതങ്ങൾ തീർത്തുകൊണ്ടേയിരുന്നു. ആദ്യത്തെ ഗോളടിച്ച് ലീഡെടുത്ത് റൗണ്ട് 32 നിന്ന് റൗണ്ട് 60 കോങ്കോ ഒരു വലിയ ചരിത്രം എഴുതുമെന്ന് പ്രതീക്ഷ പലരുടെയും മനസ്സിൽ തന്നുകൊണ്ടേയിരുന്നു. അട്ടിമറികൾ കാണാൻ കാത്തിരുന്നവർ ആ കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് 75 വരെ കാത്തിരുന്നു. പക്ഷെ 75 മിനിറ്റിൽ ആദ്യത്തെ ഗോളോടുകൂടി അട്ടിമറികൾക്ക് ഞാൻ വഴങ്ങില്ലെന്ന് ഹാരി കെയ്ൻ ലോകത്തോട് ആദ്യത്തെ വിളിച്ചു പറയൽ നടത്തി. പക്ഷെ പിന്നീടും കോങ്കോയുടെ ആ ഒരു പ്രതിരോധ മലയെ തളയ്ക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യത്തിന്റെ മുൻപിൽ നിരന്തരം അക്രമങ്ങൾ നടത്തി. മനോഹരമായൊരു ഗോളിലൂടെ 86 മിനിറ്റിൽ ഡബ്ലർ നേടി 2-1 ലീഡടിപ്പിച്ചുകൊണ്ട് ആ ഒരു വിജയത്തിന്റെ വഴി ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ട് വെട്ടിയെടുത്തു ഹാരി കെയ്ൻ എന്ന നായകൻ. 154 വർഷത്തെ ഫുട്ബോൾ ചരിത്രത്തിൽ ഇംഗ്ലണ്ടിന് ഒരുപാട് ഇതിഹാസങ്ങളുടെ പേര് ചേർത്ത് വായിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. ബോബി ചാൾട്ടനും ഗാരി ലിനേക്കറും വെയിൻ റൂണിയുമൊക്കെ പുൽമൈതാനങ്ങളിൽ ചോരയും നീരുമൊരുക്കി പോരാടിയിട്ടുള്ള ഒരുപാട് ഇതിഹാസങ്ങളുടെ കഥ ഇംഗ്ലണ്ട് ഫുട്ബോളിന് പറയാൻ വേണ്ടിയിട്ടുണ്ടാവും. എന്നാൽ ഇംഗ്ലണ്ട് ഫുട്ബോളിന്റെ ആകാശത്ത് ഹാരി കെയ്ൻ എന്ന് പറയുന്ന സൂര്യൻ ഇപ്പം ഉദിച്ചുയർന്നുകൊണ്ടേയിരിക്കുകയാണ്. വമ്പൻ പ്രകടനങ്ങൾ കൊണ്ട് കയ്യടികൾ നേടിക്കൊണ്ടേയിരിക്കുകയാണ്. കപ്പ് നേടാത്തൊരു താരമെന്ന് പറയുന്ന ഒരു മോശം പേര് ഇടയ്ക്കൊരു കാലത്ത് ഹാരി കെയ്നെ തേടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ 2 മത്സരിച്ച എല്ലാ ടൂർണമെന്റുകളിലും കപ്പ് തൂക്കിയുള്ള മുന്നേറ്റമാണ് ഹാരി കെയ്ൻ കാഴ്ചവെച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്തായാലും സുവർണ നിമിഷത്തിൽ, സുവർണ പോരാട്ടത്തിൽ, സുവർണ ഫോമിൽ ഹാരി കെയ്ൻ മുന്നോട്ട് കുതിക്കുകയാണ്. കാര്യങ്ങൾ കാണാം, ഉയരട്ടെ, തകർക്കട്ടെ. വേൾഡ് കപ്പിൽ അടിപൊളി കാഴ്ചകൾ ഇനിയും ഉയർന്നു വരട്ടെ. കൂടച്ചു ആണ്, ഇത് സ്കോർ ബോർഡിന്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA. വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
3: Hey, this is Namita Pramod.
4: You're listening to
3: Radio Suno 91.7.

Scoreboard, an exclusive sports roundup show. ആര് നേടും ആ ഒരു ഗോൾഡൻ ബൂട്ട് എന്ന് പറയുന്ന ചോദ്യം വേൾഡ് കപ്പിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. വെൽക്കം ബാക്ക്, ദി സ്കോർ ബോർഡിന്റെ ടൈമാണ്. ഇവിടെ ഞാൻ അച്ചുവാണ്. വേൾഡ് കപ്പിലെ ഗോൾഡൻ ബൂട്ട് ആരുടെ കൈകളിലേക്ക്, ആരുടെ കാലുകളിലേക്കായിരിക്കും എത്താൻ വേണ്ടിയിട്ട് പോകുന്നത്? വമ്പൻ പോരിനുറച്ച് 2022 പോലെ തന്നെ അത് നേടിയെടുക്കാൻ ഉറച്ച മനസ്സോടുകൂടിയാണ് കിലിയൻ എംബാപ്പെ നിൽക്കുന്നത്. 2026 അതെനിക്ക് സ്വന്തമാക്കണമെന്നുള്ള മനസ്സോടുകൂടിയാണ് ലയണൽ മെസ്സി ബൂട്ട് കെട്ടി ഇറങ്ങിയിരിക്കുന്നത്. എർലിൻ ഹാലൻഡ് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചു. വിനീഷ്യസ് ജൂനിയർ പിന്നിലുണ്ട്. ഡെംപലെയും ഈവൻ ഹാരി കെയ്ൻ ഉൾപ്പെടെയുള്ളവരുടെ പ്രകടനങ്ങളൊക്കെ ഏത് നിമിഷവും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആ ഒരു ലീഡ് നിലയിലേക്ക് എത്താൻ സാധ്യതകളുണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പോൾ വലിയ കോമ്പറ്റീഷനുമായിട്ടാണ് ആ ഒരു ലീഡിംഗ്, ആ ഒരു ഗോൾഡൻ ബൂട്ടിന് വേണ്ടിയിട്ടുള്ള ഇടി നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഗോൾഡൻ ബൂട്ടിനും അപ്പുറം വേൾഡ് കപ്പാണ് ഞങ്ങൾ ഓരോരുത്തരുടെയും സ്വപ്നം. ഗോൾഡൻ ബൂട്ടിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നില്ല. ടീം ഗോൾ സ്കോർ ചെയ്യുക, ടീം ജയിച്ചു കയറുക എന്നുള്ളൊരു ലക്ഷ്യമാണെന്ന് ഈ താരങ്ങൾ ഓരോരുത്തർ പറയുമ്പോഴും ഗോൾഡൻ ബൂട്ടിൻ്റെ ഈ തവണത്തെ പോരാട്ടം ഉഷാറാകുകയാണ് കേട്ടോ. ഗോൾഡൻ ബൂട്ടിൻ്റെ പോരാട്ടത്തിനോടൊപ്പം തന്നെയാണ് വേൾഡ് കപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരത്തിനുള്ള പോരാട്ടത്തിൽ രണ്ട് താരങ്ങൾ ഇഞ്ചോടിഞ്ച് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ലയണൽ മെസ്സിയും കിലിയൻ എംബാപ്പയും. ക്ലോസേൻ്റെ ആ ഒരു റെക്കോർഡ് ക്ലോസ് ചെയ്തുകൊണ്ട് ലയണൽ മെസ്സി ചരിത്രം എഴുതിയപ്പം അതിന് പിന്നിൽ ഞാൻ ക്ലോസ് ചെയ്യാൻ ഓണായിക്കൊണ്ട് എംബാപ്പയുടെ പോരാട്ടങ്ങൾ കൂടി കാണുമ്പം ചരിത്രം ഒരുപാട് ഒരുപാട് ഒരുപാട് വഴിമാറാൻ സാധ്യതകളുണ്ട്. ഈ ഒരു വേൾഡ് കപ്പിൻ്റെ അവസാനം 2026 വേൾഡ് കപ്പ് ഫുൾ സ്റ്റോപ്പ് ഇടുന്ന സമയത്ത് പല വലിയ റെക്കോർഡുകൾക്കും പുതിയ അവകാശികളാവും. ആ അവകാശികൾ ആരാണെന്നറിയാൻ വേണ്ടിയിട്ട് ലോകം കാത്തിരിക്കും. നമുക്കും കാത്തിരിക്കാം. കൂടെ ഞാൻ അച്ചുവാണ്. ദി സ്കോർ ബോർഡിൻ്റെ ടൈം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.

0: Scoreboard, an exclusive sports roundup show.
1: വേൾഡ് കപ്പിന്റെ വിശേഷങ്ങളിൽ നിന്നെല്ലാം ഞാൻ നേരെ ഒന്ന് ക്രിക്കറ്റ് ഗ്രൗണ്ടിലേക്ക് പോയിക്കോട്ടെ. വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചാണ്. ഒരു തിരിച്ചുവരവിനെ കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഇന്ത്യയുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കോൺട്രാക്ട് ലിസ്റ്റിൽ പോലും ഇല്ലാത്ത ഒരാളുടെ തിരിച്ചുവരവിന്റെ കഥ. ആ ഒരാളുടെ തിരിച്ചുവരവ് ലോകത്തിലെ നമ്പർ വൺ ബാറ്ററായിട്ടുള്ളൊരു തിരിച്ചുവരവാണ്. പറഞ്ഞു വരുന്നത് ദിശാങ്ക് കിഷനെ കുറിച്ചാണ്. T20 ബാറ്റർമാരുടെ ICC ഏറ്റവും പുതിയ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെ ദിശാങ്ക് കിഷൻ കുതിച്ചുയരുന്നു എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അഭിഷേക് ശർമ്മ ഇന്ത്യൻ താരം തന്നെയായിരുന്നു ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്നത്. അഭിഷേകിനെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ടാണ് ഇഷാന്ത് കിഷൻ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത്. ഇപ്പൊ ഇഷാന്ത് കിഷൻ 876 പോയിന്റും അഭിഷേകിന് 869 പോയിന്റും ആയിട്ടുള്ളത്. ഇത് ആദ്യമായിട്ടാണ് ICC റാങ്കിങ്ങിൽ ഇഷാന്ത് കിഷൻ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്നത്. ഇവർക്ക് പുറമെ സൂര്യകുമാർ യാദവ്, വിരാട് കോഹ്ലി എന്നിവരാണ് 2020 ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ ഇതിനു മുൻപ് ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുള്ള താരങ്ങൾ കേട്ടോ. ഏതായാലും അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടം ഇഷാന്ത് കിഷൻ സ്വന്തമാക്കുമ്പോൾ ടീമിലൊരു ഇടമുണ്ടാകുമോ? ടീമിലൊരു സബ്സ്റ്റിറ്റ്യൂട്ട് കീപ്പറായിട്ടായിരുന്നു സഞ്ജുവിനോടൊപ്പം രണ്ടാം കീപ്പറായിട്ടായിരുന്നു വേൾഡ് കപ്പ് ടീമിലേക്കാണ് ഇഷാന്ത് കിഷന്റെ ആ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. പക്ഷെ അവിടെ നിന്ന് കിട്ടിയ അവസരങ്ങളിലൊക്കെ വെടിക്കെട്ട് പ്രകടനങ്ങൾ, ഓപ്പണിംഗ് റോളിലാകട്ടെ, ഫസ്റ്റ് ഡൗൺ ആകട്ടെ, എവിടെ ഇറക്കിയാലും ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്യുമെന്നുള്ളത് ഗ്യാരണ്ടി ചെയ്തുകൊണ്ടായിരുന്നു ഇഷാന്ത് കിഷന്റെ പ്രകടനം. പിന്നീട് സഞ്ജു ടീമിലേക്ക് തിരികെ വരുന്നു. ഓപ്പണിംഗ് റോളിൽ സഞ്ജു മികച്ച രീതിയിൽ വേൾഡ് കപ്പിൽ പ്രകടനങ്ങൾ കാഴ്ചവെച്ചപ്പോൾ ഇഷാന്ത് കിഷൻ ഫസ്റ്റ് ഡൗൺ ആകുന്നു. പക്ഷെ എവിടെ ഇറക്കിയാലും ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രകടനം കാഴ്ചവെക്കുമെന്ന് ലോകത്തിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇഷാന്ത് കിഷൻ. ഈവൻ ഏകദിന മത്സരങ്ങളിൽ വരെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നത്. സോ കിഷാൻ ഒരു വമ്പൻ തിരിച്ചുവരവാണ് ക്രിക്കറ്റ് ലോകത്ത് നടത്തിയിരിക്കുന്നത്. ഈ തിരിച്ചുവരവിനൊക്കെ കിടിലം കൈയടി കൊടുക്കണമെന്ന്. ഇംഗ്ലണ്ട് പരമ്പരയിലും അയർലൻഡ് പരമ്പരയിലും ഒരു വമ്പൻ പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും അടിപൊളിയാണ് ആശാൻ. കൂടെ ഞാൻ അച്ചു ആണ്. ഇത് സ്കോർ ബോർഡിന്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Scoreboard, an exclusive sports roundup show.
1: ചരിത്രം വഴിമാറും, ചിലർ വരും. അങ്ങനെ ഒരു ചരിത്രകഥ പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ സ്കോർ ബോർഡ് വൈൻഡപ്പ് ചെയ്താലോ. വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. കോമൺവെൽത്ത് ഗെയിംസിനുള്ള ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടാത്തതിലെ സങ്കടമൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു പെൺകുട്ടി, മലയാളി പെൺകുട്ടി. പക്ഷെ അവൾ ചാടാനിറങ്ങിയത്, അല്ലെങ്കിൽ അവൾ ചാടിക്കടന്നത് ലോകത്തെ ഏറ്റവും മനോഹരമായ, ഇന്ത്യയുടെ ഏറ്റവും മനോഹരമായ റെക്കോർഡുകളിലൊന്നാണ്. യെസ്, ആൻസി സോജനെ കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടിയിട്ട് വന്നത്. അഞ്ജു ബോബി ജോർജിന്റെ 22 വർഷം നീണ്ടു നിന്ന ഒരു വമ്പൻ റെക്കോർഡ്, ലോങ് ജമ്പിലെ ഏറ്റവും ഉയർന്ന ദൂരം എന്ന റെക്കോർഡോടുകൂടിയുള്ള മികച്ച പ്രകടനത്തോടുകൂടിയാണ് ആ ഒരു സങ്കടത്തിന് പരിഹാരം കണ്ടെത്തിയത്. 22 വർഷം മുമ്പ്, 2004 ഏതൻസ് ഒളിമ്പിക്സിലാണ് അഞ്ജു ബോബി ജോർജ് ചരിത്രം സൃഷ്ടിച്ച 6.83 മീറ്റർ. അതുവരെ വനിതാ ലോങ് ജമ്പിലെ മികച്ച ചാട്ടമായി മാറിയിരുന്നു. 6.73 മീറ്റർ താണ്ടി ആദ്യഘട്ടത്തിൽ തന്നെ ആൻസി സ്വർണമൊക്കെ ഉറപ്പിച്ചായിരുന്നു. പക്ഷെ 5ാം ചാട്ടത്തിലാണ് സ്വപ്ന മികവിലേക്ക് ഉയർന്ന ഒരു പ്രകടനം വന്നത്. 2011 മലയാളി അത്ലറ്റിക്ക മയൂക ജോൺ സൃഷ്ടിച്ച മീറ്റ് റെക്കോർഡും 6.63 ആൻസിയുടെ ചട്ടത്തിൽ കടവുഴുകി വീണു. അതായത് വർഷങ്ങൾ പഴക്കമുള്ള പല പല റെക്കോർഡുകളുമാണ് ഈ തൃശൂർ നാട്ടിക എടപ്പള്ളി സ്വദേശി നേടിയെടുത്തതെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് സെലിബ്രേഷൻസുകളും വേൾഡ് കപ്പിന്റെ വിശ്വവേദിയിൽ ആഘോഷങ്ങളും ഒക്കെ പറയുമ്പോൾ ആൻസി സോജൻ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയുടെ ആ ഒരു കരുത്തിന്, അവളുടെ ഈ ഒരു വിജയം ഒന്നും അഭിനന്ദിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. സോ എന്തായാലും കൺഗ്രാചുലേഷൻസ് ആ ഒരു വലിയ നേട്ടം നേടിയെടുത്തതിന്. 22 വർഷം നീണ്ടു നിന്ന റെക്കോർഡിന് ഒരു പുതിയ അവകാശിയായതിന് ഹാറ്റ്സ് ഓഫ് ഒക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ സ്കോർ ബോർഡ് അങ്ങോട്ട് വൈൻഡ് അപ്പ് ചെയ്ത് ഞാനങ്ങോട്ട് ടാറ്റ ബൈ ബൈ പറയാൻ വേണ്ടിയിട്ടുമാണ്. ഇനിയും ഒരുപാട് കഥകൾ ഇവിടെ വെയിറ്റിംഗ്. കൂടെ ഞാൻ അച്ചു. റേഡിയോ സിനോയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം. ടാറ്റ.

This is home delivery only on Radio Sunoh 91.7 FM.

0: വാ വാ വാ എന്ന് ഓഫീസിൽ ഇരുന്ന് രാവിലെ മുതൽ നമ്മുടെ തലയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, പോകാനായിട്ട് ഒരു ഫീല് വരണ്ടേ. എക്സ്ട്രാ ടൈമില്ല, മാച്ച് കണ്ടിരുന്ന നമുക്ക് രാവിലെ കുറച്ച് എക്സ്ട്രാ ടൈം കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് കിടന്ന് ഉറങ്ങാൻ എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തോന്നിയില്ലേ. അത് എന്തോ ഫ്രം മൈ എന്താ പറയുക ബോട്ടം ഓഫ് മൈ ഹാർട്ട് എന്നൊക്കെ പറയില്ലേ, ലിറ്ററലി ആ ഒരു ഭയങ്കരമായിട്ട് ഉള്ളിൽ നിന്ന് ഞാൻ പറയുകയാണ്, ഒരു കുറച്ച് എക്സ്ട്രാ ടൈം കിടന്നുറങ്ങാൻ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ രാവിലെ ആഗ്രഹിച്ചു പോയിട്ടോ. എനിവേ, ജോലിയുള്ള ആൾക്കാരെ കുറിച്ചിട്ടാണ് ഞാനീ പറയുന്നത്, അല്ലാതെ വെറുതെ ഇപ്പോൾ കറങ്ങാനായിട്ട് ഇറങ്ങിയിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല ഇപ്പോൾ പറഞ്ഞ കാര്യം. ഗുഡ് മോർണിംഗ്, എന്തുണ്ട് വിശേഷം? ആ ഒരു വിജയം കാണാനായി അല്ലെങ്കിൽ തോൽക്കുമെന്ന് വിചാരിച്ച് കാണാനിരുന്നവർക്കായി ഇന്നത്തെ അടുത്ത പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഹോം ഡെലിവറി ഇവിടെ തുടങ്ങുകയാണ്. അങ്ങനെ 3:02 ഇന്നലത്തെ അല്ലെങ്കിൽ ഇന്ന് ഏർലി മോർണിംഗിൽ ഉണ്ടായിരുന്ന കീവോദയ്ക്കെതിരെയുള്ള അർജന്റീനയുടെ മാച്ച്. സത്യം പറഞ്ഞാൽ അർജന്റീന ഫാൻസിന് ഭയങ്കരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് വരുന്ന രീതിയിലുള്ള ഒരു മാച്ചായിരുന്നു. പക്ഷെ എന്നാൽ പോലും സമ്മതിച്ചു കൊടുത്തു. എല്ലാവരും ഒരുപോലെ ആ ഒരു ടീമിനെ അപ്ലോസ് ചെയ്യുന്നതും അതുപോലെ മിയാമിയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അർജന്റീനൻ ഫാൻസ് ഭയങ്കരമായിട്ട് കീവോദയ് ഫാൻസിൻ്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ബിക്കോസ് ദ വേ ദ പ്ലേഡ് ലൈക്ക് റിയലി അത് പറയാതിരിക്കാൻ പറ്റില്ല. ദ ഹോൾ ടീം, ഇത്രയും ചെറിയൊരു കൺട്രിയിൽ നിന്നും ഇത്രയും പ്രോമിസിങ് ആയിട്ടുള്ളൊരു ടീം, അതിനെക്കുറിച്ചിട്ട് ഈവൻ അത് ഇന്നലത്തെ താരമായിട്ടുള്ള ഗോൾ കീപ്പർ പറയുന്നതൊക്കെ നമുക്കൊന്ന് കേൾക്കണം. പക്ഷെ അതിന് മുൻപായിട്ട് ഈ പറഞ്ഞ ആ ഒരു മാച്ച്, എല്ലാത്തിനും മാച്ച് തന്നെ എന്തായാലും കണ്ടിരുന്ന ഒരുപാട് പേരുണ്ടെന്നറിയാം. സോ പ്ലീസ് ലെറ്റ് മീ നോ യുവർ തോട്ട്സ് ആസ് വെൽ ആസ് ആൻ അർജന്റീന ഫാൻ ഓർ ഈവൻ ആസ് എ പോർച്ചുഗൽ ഓർ ബ്രസീൽ ഓർ ഫ്രാൻസ് ഓർ സ്പെയിൻ ഫാൻ, ഏതാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ഇന്നലത്തെ മാച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു അഭിപ്രായം പറയൂ കേട്ടോ.
1: Let's play football. Football Mania. Every goal, every match, every moment of the FIFA World Cup 2026. Brought to you by Valvoline by Aramco. The original motor oil. Proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service. Salwa Road, Qatar. In association with...
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയയ്ക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
0: എന്തായാലും ഈ ഒരു സമയം എല്ലാ ഫാൻസിനും നല്ലൊരു ബ്യൂട്ടിഫുൾ ഡേ തന്നെ ആയിരിക്കട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട്, കാരണം നമ്മള് നമ്മുടെ കൂടെയുള്ള എല്ലാവരുടെയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചർച്ച, ഭയങ്കര ചൂടേറിയ ചർച്ചയൊക്കെ ഇങ്ങനെ നടത്തി എന്താ പറയുക, ഭയങ്കരമായിട്ട് വാക്ക് തർക്കങ്ങൾ വരെ എത്തുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു പാട്ടൊക്കെ കേട്ടിത്തിരി സമാധാനത്തിൽ പോകട്ടോ. എന്നിട്ട് ജസ്റ്റ് കീപ്പ് ഇറ്റ് യുവർ സെൽഫ്. അടുത്ത മാച്ച് എത്തുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി പറയാം.

0: ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
1: രഞ്ജി പണിക്കർ,
2: യു ആർ ലിസണിംഗ് ടു
1: റേഡിയോ സുനോ 91.7 FM. കേട്ട്

0: വെൽക്കം ബാക്ക് അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോസ് 91.7 ഫിമിൽ അഷ്ടമിയാണ് കൂടെയുള്ളത്. ഇന്നലത്തെ മാച്ചിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ മാച്ചിനെ കുറിച്ച് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ അർജന്റീന അഫ്കോഴ്സ് ജയിച്ച് അടുത്ത ഒരു ഒരു ഇതിലേക്ക് പോയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആസ് എൻ അർജന്റീന ഫാൻ ഓൾസോ എവറിബഡി ഈസ് ഹാപ്പി. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇന്നലത്തെ ആ ഒരു ടീം കേപ്പ് വെർദെ എന്ന് പറയുന്ന ടീം വെറുതെ വന്നതല്ല ഞങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു കൈൻഡ് ഓഫ് ഈ ഒരു ടോട്ടൽ ടോർണമെൻറ്റിലെ പ്രകടനം കൊണ്ട് എന്തെങ്കിലും പ്രൂവ് ചെയ്യണം എന്നുള്ളൊരു ലക്ഷ്യത്തോടെ വന്നൊരു ടീം തന്നെയാണ് അവർ. അങ്ങനെ വന്നതിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ടും ദ ഗോൾ കീപ്പർ, ഓ മൈ ഗോഡ് വാട്ട് എ പെർഫോമൻസ് അല്ലേ. അപ്പോൾ അദ്ദേഹം ഈ ഒരു ടോട്ടൽ മാച്ച് കഴിഞ്ഞിട്ട് എന്താണ് പറഞ്ഞതെന്നും കൂടി നമുക്കൊന്ന് കേൾക്കാം, കാരണം കുറേ പേരൊക്കെ അപ്പം തന്നെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. സോ ലെറ്റ്സ് ഹിയർ വാട്ട് ഹി വാസ് ടെല്ലിംഗ്.
1: വി നോ വി ആർ ഫ്രം സ്മോൾ കൺട്രി but we know we knew also then we will come here to compete and there is a lot of quality in our national team. Maybe for many of you you think like the Cape Verdean player is not good enough, but we come here to show that we have a lot of quality and we are here to compete and our player can play everywhere in the big competition, in the big leagues. We love our country, we have a lot of passion. We grow up with a lot of difficulties and our grand parents and our parents they sacrifice a lot to educate all of us. And we knew how to value the things. So I think we show the resilience of Cape Verdean people. We show the passion we have for our country. And we show also that we are here to represent not just the players, but all the Cape Verdean in all the world. And we are small, but we have big hearts and we are fighters. We are fighters.
0: നമ്മൾ കണ്ടു, കാരണം ആ ഒരു ഫൈറ്റിംഗ് ആദ്യം തന്നെ സ്പെയിനോടൊപ്പം ഉള്ള മാച്ചിൽ അതിഗംഭീരമായിട്ടുള്ള സേവിലൂടെ എത്ര എത്ര ഗോളുകളാണ് ഈ ഒരു ഗോൾ കീപ്പർ സേവ് ചെയ്തത് അല്ലേ. അദ്ദേഹം തൻ്റെ ടീമിന് വേണ്ടിയിട്ട് അതിഗംഭീരമായിട്ട് മത്സരിച്ചു, അല്ലെങ്കിൽ അതിഗംഭീര പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. വസിമാർ ജോസ് ഇവാരോ ഡിയാസ്, ഇദ്ദേഹത്തിൻ്റെ പേരിങ്ങനെയാണ്, പക്ഷേ വസീന എന്നുള്ള രീതിയിലാണ് എല്ലാവരും ഇപ്പോൾ സ്നേഹത്തോടെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. 40K 50K ഫോളോവേഴ്സ് മാത്രമുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ ഈ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ കൊണ്ട് മാത്രം, അതായത് സ്പെയിനെതിരെയുള്ള മത്സരമാണെങ്കിലും ഇന്നലത്തെ അർജന്റീനയ്ക്കെതിരെയുള്ള മത്സരമാണെങ്കിലും അതിനുശേഷം വന്നിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് എന്ന് പറയുന്നത് 20.5 million ആണ്. 20.5 മില്യൺ. അപ്പൊ ഇത്രയും ഒരു ഒരു ഫാൻ ഉണ്ടാക്കിയെടുക്കുക, ബേസ് ഉണ്ടാക്കിയെടുക്കുക വിത്തിൻ ജസ്റ്റ് 2-3 or 4 മാച്ചസ് എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. മാത്രമല്ല കെ വേദയുടെ ആ ഒരു ഹിസ്റ്ററിയിൽ തന്നെ ഒരു 2012 ശേഷം ഒരു സെക്കൻഡ് ഹയസ്റ്റ് ക്യാപ്സ് ഏൺഡ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ നാഷണൽ ടീം എന്ന് പറയുന്നത് ഇദ്ദേഹമാണ്. 5 മേജർ ഇൻ്റർനാഷണൽ ടോർണമെൻറ്റിലാണ് അദ്ദേഹം ഇതുവരെയായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്. 2013, 15, 21, 23, ഇപ്പോൾ 26 ഫിഫ വേൾഡ് കപ്പ് ഉൾപ്പെടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ആൻഡ് അറ്റ് ദ ഏജ് ഓഫ് 40 സച്ച് എ ഗ്രേറ്റ് പെർഫോമൻസ് എന്ന് പറയുന്നത് വേറെ ലെവൽ തന്നെയാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് പറയാനായിട്ടാണെന്നുണ്ടെങ്കിലുണ്ട്. എനിവേ, ഒരുപാട് കഷ്ടപ്പാടുകളിൽ നിന്നും വന്നിട്ടുള്ള, അല്ലെങ്കിൽ അത്രയധികം ആ ഒരു ടീമിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുള്ള ആ ഒരു പ്ലെയർ അതിഗംഭീരമായിട്ട് അർജന്റീനയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം, അല്ലെങ്കിൽ ഇന്ന് ഏർലി മോർണിംഗ് കാഴ്ചവെച്ച പെർഫോമൻസിന് ഒരുപോലെ അർജന്റീന ഫാൻസും ഫുട്ബോൾ ആരാധകരും എല്ലാവരും ഈ 40 വയസ്സുകാരൻ്റെ മുന്നിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമിച്ചു കേട്ടോ. അടിപൊളി, ഒരു ബിഗ് സല്യൂട്ട് ടു ഹിം. പറഞ്ഞുകൊണ്ട് നേരെ അടുത്ത പാട്ടിലേക്ക് പോകേണ്ട സമയമാണ്.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: ഹായ്, ഞാൻ റോമ.
4: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ട് കൂടാം.
5: Chennai beats.
6: Tamil, head of the hour.
7: In the art of Podumakulanda.

0: വചനങ്ങളിലൂടെ
1: മനുഷ്യനെ തമ്മിൽ വേർതിരിക്കുന്നത് കറുപ്പെന്നോ വെളുപ്പെന്നോ അല്ല, മറിച്ച് അവൻ ചെയ്യുന്ന കർമ്മങ്ങളിലാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹരി മാങ്ങിനുള്ള സമയം.

വെൽക്കം ബാക്ക് അതെന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM അഷ്ടമിയാണ് കൂടെയുള്ളത്. ഹോം ഡെലിവറി കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം. എന്തായാലും ഈ ഒരു സമയത്ത് നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ ഫുട്ബോളിനെ കുറിച്ച് പറയുമ്പോൾ വാൽവെല്ലിനെ കുറിച്ച് പറയാറുണ്ട്. വാൽവെല്ലിൻ എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഫിഫ ലോകകപ്പൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നേരത്ത് വാൽവെല്ലിൻ്റെ ആ ഒരു ഒരു പരസ്യം ആ ഒരു ഗ്രൗണ്ടിൽ ഇങ്ങനെ ചുറ്റും കാണുമ്പം എന്താണെന്നറിയില്ല, നമുക്ക് ഓ ഇവിടെയുള്ള നമ്മുടെ വാൽവെല്ലിൻ എന്ന് ഒരു ഫീല് വരുമല്ലോ. ആ ഒരു ഫീലാണ് ചില മാച്ചസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നാറുള്ളത്. സോ വാൽവെല്ലിൻ ബേസിക്കലി ഏറ്റവും പ്രീമിയം പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് നൽകുന്ന ഒരു സ്ഥലം തന്നെയാണ്. ആൻഡ് ഖത്തറിൽ ഇപ്പം സൽവാർ റോഡിലെ വാൽവെല്ലിൻ നിന്ന് അടിച്ചു കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻസ് കിട്ടും. മാത്രമല്ല ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒന്ന് ചെറുതായിട്ട് നമ്മുടെ കാറിൻ്റെയൊക്കെ ഓയിൽ സർവീസസ് ഒക്കെ ചെയ്യാനായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ? ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഓ വണ്ടിക്ക് എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട്, എന്താണെന്നൊന്ന് പോയി നോക്കണം, ഓയിലൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാറായി, അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സർവീസസ് നല്ല പ്രീമിയം സർവീസസ് ആണ് നിങ്ങൾക്ക് വാൽവെല്ലിനിൽ കിട്ടുക. അതിൽ തന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, റേഡിയോ സുനോ കേട്ടിട്ടാണ് വരുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ റീല് കണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോവുക, റേഡിയോ സുനോടെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ അപ്പുണ്ണി ചെയ്തൊരു വീഡിയോ ഉണ്ട്, അത് കാണുമ്പോൾ മനസ്സിലാവും അവിടെ നിന്നാണ് ആ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത്. സോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 30% ഡിസ്കൗണ്ടും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഓയിൽ ചേഞ്ചും മറ്റു കാര്യങ്ങളൊക്കെ വണ്ടിക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഒരു 30% ഡിസ്കൗണ്ട് കിട്ടിയാൽ എന്താണ് നല്ലതല്ലേ? അപ്പോൾ ജസ്റ്റ് റേഡിയോസിന് ഒരു റെഫറൻസ് പറഞ്ഞാൽ മതി. ആൻഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഞങ്ങളുടെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ നോക്കിയാൽ വീഡിയോയും കാണാനായിട്ട് പറ്റും. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഒരു ഒഫീഷ്യൽ സപ്പോർട്ടറായിട്ടുള്ള ഫിഫയുടെ സപ്പോർട്ടറായിട്ടുള്ള വാൽവെല്ലിൻ്റെ അടുത്തേക്ക് എത്തുക, അവരുടെ ഏറ്റവും നല്ല സർവീസ് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് തന്നെയാണ്. സോ ജസ്റ്റ് വാൽവെല്ലിൻ അടിച്ചാൽ മതി, VALVOLINE എന്ന് മാത്രം അടിച്ചാൽ നിങ്ങൾക്ക് ആ ലൊക്കേഷനും കിട്ടുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. നമുക്ക് ദാസ് കേട്ടും പാടിയൊരു പാട്ട് കേട്ട് തിരിച്ചു വന്നാലോ.

0: 7FM
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is home delivery only on Radio Sunoh 91.7 FM.

ടൂർണമെന്റിന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ ടൂർണമെന്റിൽ ഒരു പാട്ടും കൂടിയാണ് കേട്ട് കഴിഞ്ഞിരിക്കുന്നത്. വെൽക്കം ബാക്ക്. ഇത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM. ഹോം ഡെലിവറിയാണ്, അഷ്ടമിയാണ് കൂടിയുള്ളത്. സോ ബേസിക്കലി ഇന്ന് സുനോ കുക്ക് ബുക്കിൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മള് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്ഥിരമായിട്ട് ചുറ്റുപാത്രത്തിൽ ഭക്ഷണം കൊണ്ടുപോയിക്കൊണ്ടിരുന്ന കാലത്തേക്കൊന്ന് പോയി കഴിഞ്ഞാൽ എപ്പോഴും നമുക്കത് ആ പാത്രം തുറക്കേണ്ട ആവശ്യമില്ല. അതിനു മുൻപ് തന്നെ നമുക്കറിയാം ഇതായിരിക്കും ഇതിനുള്ളിലുള്ള കറിയുന്നത്. അതായത് നമ്മുടെ വീട്ടിലെ സ്ഥിരമായിട്ട് നമുക്ക് കൊടുത്തു വിടുന്ന ഒരു കറി ഉണ്ടാവും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ശിവാംഗി എന്ന് പറയുന്ന നമ്മുടെ സിംഗർ കം ദ യുനോ ദ ഇൻഫ്ലുവൻസർ, ആള് ആളുടെ അമ്മേനെ കുറിച്ചിട്ട്, അമ്മ എന്ന് പറയുന്നത് ബിന്നി കൃഷ്ണകുമാർ എന്ന് പറയുന്ന അതിഗംഭീരമായിട്ടുള്ള സിംഗർ, ഗറാറാ പോലെയുള്ള പാട്ടുകൾ തമിഴിലെ ചന്ദ്രമുഖിയിലേക്ക് പാടിയിട്ടുള്ള ബിന്നി, ആ അമ്മേനെ കുറിച്ച് പറയുന്നതാണ്, എനിക്ക് തൈര് സാധനം ഇഷ്ടമില്ല. അപ്പോൾ ആൾ പറഞ്ഞു എന്തേ ഇഷ്ടമില്ലാത്തതിന് ആങ്കർ ചോദിക്കുന്നു. അപ്പോൾ ശിവാംഗി പറയുന്നത് തൈര് സാധനം തന്ന് സ്കൂളിൽ പോകുമ്പം എനിക്ക് അത് കഴിച്ച് വെറുപ്പായി പോയി എന്ന് പറയുന്നുണ്ട്. പക്ഷേ വെറുപ്പെന്നല്ല, ചിലപ്പോൾ നമുക്കത് ഇഷ്ടമായിരിക്കും, നമ്മുടെ ഇഷ്ടം കൊണ്ടായിരിക്കാം ചിലപ്പോൾ നമുക്ക് ഡെയിലി തരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കറി ഉണ്ടാവും. ഇപ്പോൾ ഒരാളോട് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കായ, പച്ചക്കായല്ലേ നമ്മുടെ, കായ വെച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു തോരനായിരിക്കും, കായ വെച്ചിട്ടുള്ള മെഴുക്കൂർട്ടിയായിരിക്കും, കായക്കറിയായിരിക്കും, അങ്ങനെ കായയാണ് മെയിനായിട്ടുള്ളൊരു ഐറ്റം എന്ന് പറഞ്ഞു. അതുപോലെ ഓരോ വീട്ടിലും ഓരോരോ ഐറ്റം ഉണ്ടാവും, അത് സ്ഥിരമായിരിക്കും നമ്മുടെ പാത്രത്തിൽ. ചിലപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ പേരൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളുടെ കുട്ടികൾക്കും കൊടുത്തു വിടുന്ന, സ്ഥിരമായി കൊടുത്തു വിടുന്ന ഒരു ഐറ്റം ഉണ്ടാവും, അതെന്താണെന്ന് ഒന്ന് പറയട്ടോ. 5000917 അപ്പൊ വേഗം തന്നെ മെസ്സേജ് അയക്കാം. 5000917. കായക്കറിയാണോ, കായത്തോരനാണോ, ക്യാബേജ് തോരനാണോ, അതോ സ്ഥിരമായിട്ടുള്ളത് മുട്ട പൊരിച്ചതാണോ, നല്ല ചമ്മന്തിയാണോ, എന്താണേലും മെസ്സേജ് അയക്കാൻ മറക്കണ്ട. 5000917.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707. ഹോം ഡെലിവറി.

ഏറ്റവും കൂടുതൽ കുട്ടിക്കാലത്ത് നമുക്ക് വീട്ടിൽ നിന്നും സ്ഥിരമായി കിട്ടുന്ന ചുറ്റുപാത്രത്തിൽ കിട്ടുന്ന ഒരു കറി, അതെന്താണ്, അതെന്തായിരിക്കും എന്നാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചിലർക്ക് ചമ്മന്തി ആവാം, ചിലർക്ക് മുട്ട പൊരിച്ചതാവാന്നൊക്കെ പറഞ്ഞപ്പം മുട്ട പൊരിച്ചത് അതില്ലാതെ എന്ത് ലഞ്ച് ബോക്സ് എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത് ചിഞ്ചു ആണ്. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് ഉണ്ട്, എനിക്കിത് പേര് വായിക്കാൻ പറ്റുന്നില്ല, അറബിക്കിലാണെന്ന് തോന്നുന്നു എഴുതിയിരിക്കുന്നത്. എന്തൊക്കെയോ അതിനിടയിൽ വേറെന്തൊക്കെയോ ഈ പറഞ്ഞ പോലെ ഈ ലെറ്റേഴ്സൊക്കെ ഉണ്ട്, ഒന്നും മനസ്സിലാവുന്നില്ല. എനിവേ പറഞ്ഞിരിക്കുന്ന, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പച്ചമാങ്ങ അരച്ചുള്ള ഒരു ചമ്മന്തിയുണ്ട്, എൻ്റെ അമ്മയുടെ സ്പെഷ്യലാണ്. അതായിരുന്നു മിക്കപ്പോഴും പാത്രം തുറക്കുമ്പോൾ തന്നെ കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാറുണ്ടെന്നൊക്കെ പറഞ്ഞുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു സ്വീറ്റ് മെസ്സേജ് ഉണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ഈ പറഞ്ഞ പച്ചമാങ്ങ അരച്ചുള്ള ചമ്മന്തി ആണെങ്കിലും, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലരൊക്കെ മുളക് ചുട്ടെടുത്ത ചമ്മന്തി ഉണ്ടാവും, പിന്നെ അതുപോലെ മുട്ട പൊരിച്ചതുണ്ടാവും, ക്യാബേജ് തോരനുണ്ടാവും, ഒക്കെ പോട്ടെ. ഒന്നുമില്ലെങ്കിൽ ചിലപ്പോൾ ഒരു വെണ്ടയ്ക്കയുടെ കറിയോ, അല്ലെങ്കിൽ ഒരു കോവയ്ക്ക കറിയോ, ഇതെന്തെങ്കിലും ഉറപ്പായിട്ടും ആ ചുറ്റുപാത്രത്തിൽ ഉണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് സ്ഥിരമായിട്ടുണ്ടായിരുന്ന ഒരു കറി എന്താണെന്നാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കോവയ്ക്ക, അതെപ്പോഴും ഉണ്ടാവാറുണ്ടെന്ന് പറഞ്ഞൊരു നമ്മുടെ ജിനീഷിൻ്റെ മെസ്സേജ് വന്നിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ സംഭവങ്ങളുണ്ട്, നമുക്ക് നൊസ്റ്റാൾജിയാണ്, സ്ഥിരമായിട്ടുള്ളൊരു സംഭവമായിരിക്കും. എൻ്റെ പാത്രത്തിൽ എന്തായിരുന്നു, എനിക്ക് തോന്നുന്നു എനിക്ക് കൂടുതലും ക്യാബേജ് തോരനായിരുന്നു തോന്നുന്നു. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു ശീലമായി മാറും. കുറച്ച് നാൾ കഴിഞ്ഞാലും നമുക്ക് ആ ഒരു കറിയോടായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ചോറുണ്ടാക്കുമ്പോഴും നമുക്ക് അതായിരിക്കും നമ്മുടെ കംഫർട്ട് ഫുഡ്, അത് വേണമെന്നായിരിക്കും നമുക്ക് തോന്നുക, ലൈക്ക് ആഫ്റ്റർ പോയിന്റ്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് നേരെ തിരിച്ചുമാവാട്ടോ, അയ്യോ കഴിച്ച് കഴിച്ച് മടുത്തു എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. സോ അങ്ങനെ ചില കറികളുണ്ടാവും, അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹോം ഡെലിവറിയിൽ.

വെൽക്കം ബാക്ക് അഷ്ടമിയാണ് കൂടിയുള്ളതൊക്കെ അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ ശ്യാം ദോഹയുടെ മെസ്സേജ് എത്തിയിരിക്കുകയാണ്. ഓംലെറ്റ് പിക്കിൾ ഇല്ലാതെ എന്ത് ലഞ്ച് ബോക്സ്? ഇറ്റ്സ് ബോത്ത് മാൻഡേറ്ററി. എപ്പോഴോ എന്താ ഇപ്പോഴോ എന്ത് കിട്ടിയാലും കഴിക്കും, പ്രവാസം തന്നെ ഒരു മാറ്റമേ എന്ന് പറഞ്ഞിട്ടാണ് ശ്യാമിന്റെ മെസ്സേജ് വന്നിരിക്കുന്നത്. ശരിയാണ് ശ്യാം, നമ്മള് പണ്ട് ഈ പറഞ്ഞ ഓംലെറ്റും അച്ചാറൊക്കെ കിട്ടുന്ന സമയത്ത് ഓ ഇന്ന് ഇത് മാത്രമേ ഉള്ളോ എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് വെറും തൈരും ചോറുവാണെങ്കിൽ നമ്മൾ കഴിക്കും. അതാണ് ആ ഒരു മാറ്റത്തിൻ്റെ ഒരു സംഭവം. ആദർശ് അതിനിടയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞിടേ ഞങ്ങൾ എന്തായിരുന്നു കഴിക്കാൻ വന്നിരുന്നു, ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു, കണ്ടിരുന്നു. ഓ ഓക്കെ ഓക്കെ. ഓ ആദർശ്, ഞാൻ ആക്ച്വലി എനിക്ക് ആദർശിൻ്റെ പേര് ഓർമ്മയിലുണ്ടായിരുന്നില്ല, ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന് മാത്രമായിരുന്നു മൈൻഡിലുണ്ടായിരുന്നത്. സോ ദാറ്റ് ഐ കുഡന്റ് സീ യു, ബട്ട് മേ ബി ഇൻ ഫ്യൂച്ചർ നമുക്ക് കാണാം. അയ്യോ കണ്ടിട്ട് എന്തേ വന്നിട്ടൊരു ഹായ് പറയാതിരുന്നേ, എനിക്കത് ആരാണ് ഈ ആദർശ് എന്നറിയാത്തോണ്ടായിരുന്നു കേട്ടോ. എന്തായാലും സൂപ്പറായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിലും ഞാൻ ബ്ലാക്ക് ഒലിവിൽ പണ്ടേ വരാറുള്ള ഒരാളാണ്, സോ ഐ റിയലി ലൈക്ക് ദ ഫുഡ് ഓൾസോ. എന്തായാലും അത് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ നമ്മുടെ ലഞ്ച് ബോക്സ് വിശേഷങ്ങളൊന്ന് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകുന്ന ചില ഫുഡ് ഐറ്റത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ ചില ഓർമ്മകളിലേക്കൊന്ന് തിരികെ പോയി തിരിച്ചു വരുമ്പോൾ, ഇവിടെ വരുമ്പോൾ നമുക്ക് ശ്രീനിവാസ് സാറിൻ്റെ ബ്യൂട്ടിഫുൾ ആ ഒരു ശബ്ദത്തിലുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പാട്ട് കേൾക്കാം. എനിക്കൊന്ന് ഇത് കേൾക്കുമ്പോഴും ചിലർക്കൊക്കെ ചില നൊസ്റ്റാൾജിയയിലേക്ക് ഒന്ന് പോയായിരിക്കും. ചിലപ്പോൾ ഒന്ന് പിന്നോട്ട് കോളേജിൽ പഠിച്ച കാലങ്ങളായിരിക്കാം, സ്കൂളിൽ പഠിച്ച കാലങ്ങളായിരിക്കാം, ടിവിയിൽ ഈ പാട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയങ്ങളായിരിക്കാം. എന്തായാലും ഈ പാട്ട് കേൾക്കുമ്പോൾ ആരെങ്കിലും മനസ്സിൽ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ആ ഓർമ്മകളൊക്കെ ആയിട്ട് ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോയിക്കോളൂ. ഞാൻ എന്തായാലും ഈ ഒരു പാട്ടിലേക്ക് പോകുന്നു, ഞാനും ഒന്ന് ആസ്വദിക്കട്ടെ ഈ സോങ്.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency now available on Amazon Music.
2: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: Home delivery.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവേണ്ടേ?
1: ആകെ സെഡാണ് മോനെ.
2: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
3: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
4: ഞാൻ ജയസൂര്യ. ജയസൂര്യ,
5: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.1.

0: ഹോം ഡെലിവറി വിശേഷങ്ങൾ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 FM-ൽ ഇന്നെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന മത്സരം എന്ന് പറയുന്നത് മൊറോക്കോ കാനഡ തമ്മിലുള്ള മത്സരമാണ്.
1: Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
2: In association with
3: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
0: സോ ഈ പറഞ്ഞ പോലെ നമ്മളുടെ വാൽവലീൻ ആൻഡ് സിറ്റി എക്സ്ചേഞ്ച് കൂടെയുള്ളപ്പോൾ അഫ്കോഴ്സ് ഓൾ ദ അപ്ഡേറ്റ്സ് റിലേറ്റഡ് ടു ഫുട്ബോൾ എല്ലാം നിങ്ങളുടെ അരികിലേക്കും ഞങ്ങൾ ഡെലിവർ ചെയ്യുന്നുണ്ട്. ഓരോ മാച്ചസിന് മുൻപ് നമ്മൾ അതിനെക്കുറിച്ചിട്ടൊക്കെ സംസാരിക്കാറുമുണ്ട്. ഇന്നത്തെ കാനഡ മൊറോക്കോ ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ജയിച്ച് മുന്നോട്ട് വരുമെന്ന് വിചാരിക്കുന്നു. അത്രയും നല്ലൊരു ടീം കൂടിയാണ്. അടിപൊളിയായിട്ട് കഴിഞ്ഞ ഫിഫ വേൾഡ് കപ്പിനൊക്കെ നമ്മൾ കണ്ടതാണ് മൊറോക്കോനെ സപ്പോർട്ടേഴ്സും അതിഗംഭീരമാണ്. അപ്പോൾ എന്തായാലും മൊറോക്കോ ടീമിൻ്റെ ഒരു വിജയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഫ്രാൻസ് ആൻഡ് പരഗ്വേ തമ്മിലുള്ള മത്സരം, അത് 12 മണിക്കാണ്. അതും ഈ പറഞ്ഞ പോലെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മാച്ചാണ്. ബിക്കോസ് അഫ്കോഴ്സ് ഫ്രാൻസ് ഫാൻസിനൊക്കെ തന്നെ അതിൻ്റെ ഒരു ഒരു ഒരു ഒരു കാത്തിരിപ്പ് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ആൻഡ് നാളത്തെ ദിവസമാണ്, ഇനി രാത്രി ആകുമ്പോഴേക്കും ബ്രസീൽ ആൻഡ് നോർവേ 11 മണിക്കായത് എന്തോ ഒരു ഭാഗ്യം നമുക്ക് എല്ലാവർക്കും സമാധാനത്തിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രസീൽ നോർവേ നാളത്തെ ദിവസത്തെ മാച്ച് അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് മൺഡേ പോർച്ചുഗൽ സ്പെയിനിൻ്റെ മാച്ച് ആയിരിക്കും. കാരണം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ റൗണ്ട് ഓഫ് 16 തുടങ്ങുകയാണല്ലോ. സോ ബേസിക്കലി റൗണ്ട് ഓഫ് 16 എത്തുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാച്ചസാണ് ഇനി അങ്ങോട്ടേക്ക് എത്താനായിട്ട് പോകുന്നത്. സോ ലെറ്റ് സീ വാട്ട് ഓൾ ഹാപ്പൻസ് നൗ ഇൻ ദ റൗണ്ട് ഓഫ് 16, ബിക്കോസ് റൗണ്ട് ഓഫ് 32 അതിഗംഭീരമായിട്ടാണ് അങ്ങനെ വൈൻഡപ്പ് ആയത്. ഇനി റൗണ്ട് ഓഫ് 16 എത്തുമ്പോൾ എന്തൊക്കെ മാറി മറിയും എന്നൊക്കെ നോക്കാം. ബ്രസീൽ നോർവേ, പരഗ്വേ ഫ്രാൻസ്, പോർച്ചുഗൽ സ്പെയിൻ, അർജന്റീന ഈജിപ്റ്റ്, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള മാച്ചസ് എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഒരു പാട്ടിലേക്കും കൂടി പോകുന്നു കഥൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രീഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.

0: മോർണിംഗ് സവാരി. ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: brought to you by ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just feel like
6: you're home. Namaskaram, Nyan Kalidas Jayaram.
7: Nyanum nyanum endalum aa nalpa.
8: You are listening to
6: Radio Suno 91.7.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: സൂപ്പർ ഹിറ്റ്സ്.

0: വചനങ്ങളിലൂടെ
1: അറിയുക, ഹൃദയം നന്നായാൽ ശരീരം മുഴുവനും നന്നായി, അത് ദുഷിച്ചാൽ ശരീരം മുഴുവൻ ദുഷിച്ചു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ അജി
1: മർഷാദ്.
0: റേഡിയോ സുനോ 91.7.

0: റേഡിയോ സുനോ 91.7 FM
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: ഹലോ, അസ്സലാമു അലൈക്കും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈവനിംഗിൽ നമ്മളിങ്ങനെ ഒരുമിച്ച് ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് കുറച്ചധികം ടെക് അപ്ഡേറ്റ്സ് കിട്ടാൽ എങ്ങനെയുണ്ടാവും? അടി പൊളിയാവൂലേ. അതിന്റെ സമയമായിട്ടുണ്ട്. സോ ഗൈസ്, വെൽക്കം ടു മൈ ഷോ. ഇത് ടെക് ടോക്ക് ആണ്. കൂടെ ഉള്ളത് നിങ്ങളുടെ ടെക് ബഡി ഹഫീസ് ആണേ. നമ്മുടെ ഷോ കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാനൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാണ്. സംഭവം വേറെ ഒന്നുമല്ല, റീസെന്റ് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കാണ് റിസർവ് ചെയ്തായിരുന്നു. എന്ത് റിസർവ് ചെയ്തു? വാട്സപ്പില് യൂസർ നെയിം റിസർവ് ചെയ്തു. ഈ ഒരു അപ്ഡേറ്റ് വാട്സപ്പില് സൂൺ തന്നെ വരും, റോൾ ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ടാണ് നമുക്ക് യൂസർ നെയിം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ റിസർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുള്ളത്. ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി ചെയ്തിട്ടുള്ള ആളുകൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് ഷെയർ ചെയ്ത് കൊടുത്തോ. ചെയ്യാത്ത ആളുകൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. വാട്സപ്പ് ഓപ്പൺ ചെയ്യുക, അതിനുശേഷം സെറ്റിംഗ്സിൽ പോവുക. ഇപ്പൊ നിങ്ങൾ ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ 3 dots കാണും, ആ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഐഫോൺ ആണെങ്കിൽ ബോട്ടം റൈറ്റിൽ സെറ്റിംഗ്സ് ഉണ്ടാവും. ഇനി അതിനുശേഷം പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ അക്കൗണ്ട് സെക്ഷൻ കാണിക്കും നിങ്ങൾക്ക്. ആ അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ യൂസർ നെയിം അല്ലെങ്കിൽ ക്രിയേറ്റ് യൂസർ നെയിം എന്നുള്ള ഒരു സംഭവം കാണിക്കും. അതിൽ റിസർവ് യൂസർ നെയിം എന്നൊരു ന്യൂ ഓപ്ഷൻ വരും. ആ ഒരു സമയത്ത് നമുക്ക് യൂസർ നെയിം സെറ്റ് ചെയ്യാം. യുണീക്ക് ആയിട്ടുള്ള നെയിം ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് യൂസർ നെയിം സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ RJ ഹഫീസ് എന്നായിരിക്കും സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്റെ നിക് നെയിം വെച്ചിട്ടായിരിക്കും സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമായിട്ട് ഫീൽ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് യൂസർ നെയിം ആയിട്ട് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് ദാ ഇപ്പൊ വന്നിട്ടുള്ളത്. മിസ് ചെയ്യാണ്ട് ദാ ഇപ്പൊ തന്നെ അങ്ങോട്ട് ചെയ്തോ. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാണ്, യൂസർ നെയിം ഓൾറെഡി ടേക്കൺ ആണെങ്കിൽ അത് എറർ കാണിക്കും. ആ സമയത്ത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പെല്ലിംഗ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കഴിഞ്ഞാൽ സെറ്റ് ആക്കാൻ പറ്റും, പിന്നീട് സേവ് ആക്കിയാൽ മതി. ശരിക്കും ഈ ഒരു ഫീച്ചർ എന്തിനാണ് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വി ക്യാൻ സേ ദാറ്റ് വാട്സ്ആപ്പ് ഇപ്പോൾ നമ്പർ ബേസ്ഡ് സിസ്റ്റത്തിൽ നിന്ന് സ്ലോലി യൂസർ നെയിം ബേസ്ഡ് സിസ്റ്റത്തിലേക്ക് മൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്ന് പറയാൻ പറ്റും. പിന്നെ പ്രൈവസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്പാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നൊക്കെ നമുക്ക് പറയാം. എന്താണെങ്കിലും എന്താ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തോ. ഇനി പാട്ടുകൾ ഇവിടെ കട്ട് വെയിറ്റിംഗ് ആണ്. പാട്ടുകൾക്ക് ശേഷം ബാക്കി ടെക് അപ്ഡേറ്റ്സ് ഉണ്ട്. കൂടെ ഉള്ളത് ഹഫീസ് ആണ്. ആൻഡ് ദിസ് ഈസ് യുവർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ, റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സുനോ.
1: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
2: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.

ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ഫീഡിൽ വരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു കാര്യമല്ലേ? അതായത് ഫീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് രസമല്ലേ? അങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ കുറച്ചധികം എക്സ്പെരിമെന്റ്സ് അതിനെ റിലേറ്റ് ചെയ്ത് നടക്കുന്നുണ്ട്. ബാക്ക് ടു മൈ ഷോ, ഇത് ടെക് ടോക്ക് ആണ്. കൂടെയുള്ളത് നിങ്ങളെ ടെക് ബഡി ഹഫീസ് ആണ്. യുവർ അൽഗോറിതം എന്നൊരു ഫീച്ചർ എത്താ അടിപൊളിയാക്കാൻ പോവാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിനെ. ഇൻസ്റ്റയെ വേറെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനാണ് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമുക്ക് ഇഷ്ടപ്പെട്ട കോണ്ടന്റ്സ് കൂടുതലും നമുക്ക് ഇഷ്ടമല്ലാത്ത കോണ്ടന്റ്സ് കുറവായി നമ്മുടെ ഇൻസ്റ്റഗ്രാമിനെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഗൈഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്ഷൻ. അതുപോലെ തന്നെ റീസെന്റ്ലി നമ്മുടെ ഇൻസ്റ്റഗ്രാം ഹെഡ് ആയിട്ടുള്ള ആരം മുസേരി പറയുന്നത് അനുസരിച്ചിട്ട് ഇനി ഫീഡ് റീഫ്രഷ് ചെയ്യുന്ന സമയത്ത് ഒരു സ്വൈപ്പിൽ തന്നെ യുവർ അൽഗോറിതം ഓപ്ഷൻസ് ഓപ്പൺ ആവും. ആ സമയത്ത് റീൽസ് കാണുന്ന സമയത്ത് സ്വൈപ്പ് അപ്പ് ചെയ്താലും കോണ്ടന്റ് പ്രിഫറൻസ് ഉണ്ടല്ലോ, അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഒരു റീലിന്റെ താഴെ നമുക്ക് മോർ ലൈക്ക് ദിസ് അല്ലെങ്കിൽ ലെസ് ലൈക്ക് ദിസ് പോലെ ഒരു ഓപ്ഷൻസ് വരും. നമുക്ക് ഇഷ്ടപ്പെട്ട ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് ആ സമയത്ത് തന്നെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ശരിക്കും ഇത് നമ്മുടെ 2025 ഫസ്റ്റിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ അതിനെ കുറച്ചുകൂടി ഈസി ആക്കിയിട്ടും ആക്സസിബിൾ ആക്കാനുള്ള ഒരു എക്സ്പെരിമെന്റ്സ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വൈറൽ ആയിട്ടുള്ള കോമെന്റ്സിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അൽഗോറിതം കൺട്രോൾ ഒന്നും വേണ്ട, ഞങ്ങൾ ഫോളോ ചെയ്യുന്ന ആളുകളുടെ പോസ്റ്റ് ആദ്യം കാണിക്കുമോ എന്നാണ് ആളുകളുടെ ഒരു കൺസേൺ എന്ന് പറയുന്നത്. സോ ഇനി എനിക്ക് നിങ്ങളോടുള്ള ചോദ്യം എന്ന് പറയുന്നത്, ഇൻസ്റ്റഗ്രാം അൽഗോറിതം സ്മാർട്ട് ആക്കുന്നുണ്ടോ അതോ യൂസേഴ്സ് പറയുന്ന പോലെ സിമ്പിൾ ആയിട്ടുള്ള ആ ഒരു ഫീഡ് മതിയോ നമുക്ക്? നിങ്ങൾ ഏത് ടീമാണ്? അൽഗോറിതം ടീമാണോ അതോ ഫോളോയിങ് ഫീഡ് ടീമാണോ? ഒന്ന് എനിക്ക് മെസ്സേജ് അയച്ച് അറിയിച്ചാൽ മതി. എന്താണെങ്കിലും എന്താ ഇൻസ്റ്റയിൽ ഈ ഒരു അൽഗോറിതം അപ്ഡേറ്റ് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ പാട്ടിലോട്ട് പോകാൻ പോവാണ്. പാട്ടുകൾക്ക് ശേഷം ബാക്കി അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇത് റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on
3: Uridu TV channel number 911.
4: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station. Techie Talk.
1: നിങ്ങൾ നെറ്റ്ഫ്ലിക്സ് യൂസ് ചെയ്യുന്ന ആളുകളാണോ? നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ നെറ്റ്ഫ്ലിക്സ് ആണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ മാസം ജൂൺ 15 മുതൽ ഒരു കാര്യം ഇങ്ങനെ റോൾ ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇമെയിലാണ് പ്രശ്നം. ആ അതിന്റെ കാര്യമാണ് അങ്ങോട്ടേക്ക് പറയാൻ പോകുന്നത്. ബാക്ക് ടു മൈ ഷോ. ഇത് ടെക് ടോക്ക് ആണ്. കൂടെയുള്ളത് ഹഫീസ് ആണ്. നെറ്റ്ഫ്ലിക്സ് ഇപ്പോൾ ഒരു പുതിയ സൈൻ ഇൻ റൂള് റോൾ ഔട്ട് ചെയ്യുന്നുണ്ട്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരു നെറ്റ്ഫ്ലിക്സ് അക്കൗണ്ടിൽ മൾട്ടിപ്പിൾ പ്രൊഫൈൽസ് ഉണ്ടെങ്കിൽ ഇനി ഓൾമോസ്റ്റ് എല്ലാ പ്രൊഫൈൽസിനും സ്വന്തം യുണീക്ക് ഇമെയിൽ അഡ്രസ് വേണം ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. വേറൊരു കാര്യം കൂടെ പറയാണ്, കിഡ്സ് പ്രൊഫൈൽസിന് മാത്രം ഈ ഒരു റൂളില്ല. നമ്മുടെ നെറ്റ്ഫ്ലിക്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രൊഫൈലിന് സ്വന്തം ലോഗിൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനും വെരിഫിക്കേഷൻ ചെയ്യാനും പുതിയൊരു ഡിവൈസിൽ ലോഗിൻ ചെയ്യാനും ഒക്കെ കുറച്ചുകൂടി ഈസി ആകും. അതുപോലെ തന്നെ ലാംഗ്വേജ്, ഓഡിയോ, ഡിസ്പ്ലേ സെറ്റിംഗ്സ് എല്ലാം ഓരോ യൂസേഴ്സിന് സെപ്പറേറ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഇത് ശരിക്കും ഒരു പോസിറ്റീവ് സൈഡാണ്. പക്ഷെ എന്നിരുന്നാൽ കൂടിയിട്ടും നമ്മുടെ ഒരു രീതി വെച്ചിട്ട് ഇത് പോസിറ്റീവ് ആണോ? കേൾക്കുമ്പോൾ നല്ലൊരു അപ്ഡേറ്റ് പോലെയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ യൂസേഴ്സ് എല്ലാവരും ഹാപ്പി ഒന്നുമല്ല. എസ്പെഷ്യലി ഒരു വീട്ടിൽ ഒരു ടി വിയിൽ തന്നെ പല പ്രൊഫൈൽസ് യൂസ് ചെയ്യുന്നവരാണ് ചോദിക്കുന്നത്. ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഒരു പ്രൊഫൈലിന് വേറൊരു ഇമെയിൽ? മറ്റൊരു കൺസേൺ പ്രൈവസിയാണ് ഇതൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് ഒരുപാട് ആളുകൾ. സോ അഗെയിൻ ഒരു കാര്യം കൂടെ പറയുകയാണ്, നെറ്റ്ഫ്ലിക്സ് പറയുന്ന അനുസരിച്ചിട്ട് ഇത് കുറച്ചുകൂടെ കൺവീനിയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണെന്ന്. അപ്പോൾ ഈ ഒരു ഇമെയിലിൻ്റെ കാര്യം വെച്ചിട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്? ഈ ഒരു അപ്ഡേറ്റ് യൂസ്ഫുൾ ആണോ അതോ അൺനെസസറി ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷന് വേണ്ടിയിട്ടാണോ? ഒന്ന് മെസ്സേജ് അയച്ച് അറിയിച്ചാൽ മതി. ഇനിയും ഒരുപാട് വിശേഷങ്ങൾ ഇവിടെ പറയാനുണ്ട്. അപ്ഡേറ്റ്സുകളൊക്കെ ഇവിടെ കട്ട വെയിറ്റിംഗ് ആണ്. തൽക്കാലം ഇതിപ്പോൾ റോൾ ഔട്ട് ആയിട്ട് തുടങ്ങിയിട്ടുള്ള ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ വരുന്ന സമയത്ത് ഞാൻ ടെക് ടോക്കിൽ തന്നെ നിങ്ങളോട് പറയും. തൽക്കാലം പാട്ടിലോട്ട് പോവാം. ഇത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ കൂടെയുള്ളത് നിങ്ങളുടെ ടെക് ബഡി ഹഫീസ് ആണേ.

0: Radio Sino. Radio Sino. 91.7 FM. Qatar's favorite radio station.
1: Messi, Ronaldo, Mbappe, Haaland, Dembele, Vinicius Jr. ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും. വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
2: In association with
3: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
4: Hi, this is Pearly Mani.
5: You're listening to
6: Radio Suno 91.7.

വെറും 2 മിനിറ്റ് ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗൂഗിളില് കുറച്ചധികം മാറ്റങ്ങൾ, നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടില് കുറച്ചധികം മാറ്റങ്ങൾ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിനു മുന്നേ ഒരു ചോദ്യം കൂടെ അങ്ങോട്ട് ചോദിക്കുവാണ്, നിങ്ങൾ ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് പാസ്വേഡ് മാറ്റിയ ശേഷം വേറെ എന്തെങ്കിലും സെറ്റിംഗ്സ് ചെക്ക് ചെയ്തിട്ടുണ്ടോ? ഹേയ്, മോസ്റ്റ് ഓഫ് ആളുകൾ പറയുന്നത് ഇല്ല. അങ്ങനെയാണെങ്കിൽ 2 മിനിറ്റ് അങ്ങോട്ട് മാറ്റിവെച്ച് കുറച്ച് ടിപ്പ് അങ്ങോട്ട് പറയാം. ബാക്ക് ടു മൈ ഷോ. ഇത് ടെക് ടോക്ക് ആണ്, കൂടെ ഉള്ളത് നിങ്ങളുടെ ടെക് ബഡി ഹഫീസ് ആണ്. അപ്പൊ ടെക് ടിപ്പിന്റെ ടൈമാണ്. ആദ്യത്തെ ടിപ്പ് അങ്ങോട്ട് പറയാൻ പോവാണ് പബ്ലിക് പ്രൊഫൈൽ ആട്ടോ. ഗൂഗിളിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള റിവ്യൂസ്, ജിമെയിൽ വഴി അയക്കുന്ന മെയിൽസ് ഒക്കെ കാണുന്ന ചിലർക്ക് നമ്മളുടെ ഗൂഗിൾ പ്രൊഫൈൽ കാണാൻ പറ്റിയേക്കാം. അതുകൊണ്ട് തന്നെ അതൊന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിൾ അക്കൗണ്ടിൽ പോയിട്ട് ഡേറ്റ് ആൻഡ് പ്രൈവസിയിൽ പോയിട്ട് പ്രൊഫൈൽ ഓപ്പൺ ചെയ്തിട്ട് പ്രൊഫൈൽ ഫോട്ടോ, ബയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേഴ്സണൽ ഡീറ്റെയിൽസ് പബ്ലിക്കായി കിടക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ആവശ്യമില്ലാത്തതൊക്കെ പ്രൈവറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാവും, സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട്, പക്ഷേ ഇത് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് റിക്കവറി കോണ്ടാക്ട്സ് ആണ്. എപ്പോഴെങ്കിലും നമ്മുടെ ഫോണൊന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാസ്വേഡ് ഒന്ന് മറന്നു കഴിഞ്ഞാൽ, അക്കൗണ്ട് ലോക്ക് ആയാൽ പാനിക് ആകേണ്ട ഒരു കാര്യമില്ല. ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഗൂഗിളിൽ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഫാമിലി മെമ്പർ അല്ലെങ്കിൽ ഫ്രണ്ടിനെ റിക്കവറി കോണ്ടാക്ട് ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അക്കൗണ്ട് റിക്കവറി ചെയ്യുന്നത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റിയിൽ പോവുക, സൈൻ ഇൻ ചെയ്യുക, റിക്കവറി കോണ്ടാക്ട്സ് എന്നൊരു ഓപ്ഷനിൽ പോയിട്ട് സെറ്റപ്പ് ചെയ്താൽ മതി. ഒന്നുകൂടെ പറയാം, സെക്യൂരിറ്റിയിൽ പോയിട്ട് സൈൻ ഇൻ ചെയ്യുക, റിക്കവറി കോണ്ടാക്ട്സിൽ ആ ഒരു ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിക്കവറി കോണ്ടാക്ട്സ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ എന്താണെങ്കിലും ടുഡേസ് ടെക് ടിപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പാസ്വേഡ് സ്ട്രോങ് ആക്കുന്നത് മാത്രമല്ല, ഗൂഗിൾ അക്കൗണ്ട് സെറ്റിംഗ്സിലൊക്കെ പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം നമ്മുടെ പ്രൈവസിയും സെക്യൂരിറ്റിയും ഒക്കെ സ്ട്രോങ് ആണോ എന്നൊക്കെ. നമ്മളൊന്ന് ഉറപ്പുവരുത്തുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. എന്താണെങ്കിലും എന്താ ഈ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നൈസായിട്ട് അങ്ങോട്ട് സ്കൂട്ട് ആവുകയാണ്. 2 മിനിറ്റ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ടെക് ടിപ്പ് ഒക്കെ അങ്ങോട്ട് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ എപ്പോഴും പറയുന്ന പോലെ തന്നെ സ്റ്റേ അപ്ഡേറ്റഡ് ഓൾവേസ് ആൻഡ് സ്റ്റേ ക്യൂരിയസ് ഓൾവേസ്. ബാക്കി പൊളി ടെക് അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ നെക്സ്റ്റ് സാറ്റർഡേ ജോയിൻ ചെയ്യും. അതുവരെ അടിപൊളിയായിട്ടിരിക്കുക, വൈബ് ആയിട്ടിരിക്കുക. ദിസ് ഈസ് യുവർ ടെക് ബഡി ഹഫീസ് സൈനിങ് ഔട്ട് ഫ്രം ടുഡേസ് ടെക് ടോക്കിൽ നിന്ന്. ടാറ്റാ, ബൈ ബൈ ആൻഡ് ലവ് യു ഗൈസ്.

0: സഫാരിയിൽ 10, 20, 30 തുടങ്ങിയതറിഞ്ഞ് നമ്മുടെ കസ്റ്റമർ ട്രോളിയുമായി മുന്നോട്ട് കുതിക്കുകയാണ്. നേരെ ഗ്രോസറി സെക്ഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, അത് ട്രോളിയിലേക്ക് പാസ് ചെയ്യുന്നു, അവിടെ നിന്ന് നേരെ കോസ്മെറ്റിക് സെക്ഷനിലേക്ക്. വാട്ട് എ മൂവ്!
1: ഇനി ഖത്തർ ആവേശത്തോടെ ഷോപ്പ് ചെയ്യും, കാരണം സഫാരിയിൽ ജൂൺ 29 മുതൽ 10, 20, 30 ആരംഭിച്ചിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾ, ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഐടി തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം. ഒപ്പം നറുക്കെടുപ്പിലൂടെ 30 ബെസ്റ്റ് ട്യൂൺ കാറുകൾ സ്വന്തമാക്കാനും അവസരം.
2: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Google Play Store and App Store.
1: Adi, enna birthday celebration enda chelavu ende?
2: Samsamil mandi mandi.
3: Oof. ആകെ സെഡാണ് മോനെ.
4: സംസമിൽ നിന്നൊരു മന്തി കഴിച്ചാ തീരാന്ന് പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.

0: സഫാരിയിൽ 10, 20, 30 തുടങ്ങിയതറിഞ്ഞ് നമ്മുടെ കസ്റ്റമർ ട്രോളിയുമായി മുന്നോട്ട് കുതിക്കുകയാണ്. നേരെ ഗ്രോസറി സെക്ഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, അത് ട്രോളിയിലേക്ക് പാസ് ചെയ്യുന്നു, അവിടെ നിന്ന് നേരെ കോസ്മെറ്റിക് സെക്ഷനിലേക്ക്. വാട്ട് എ മൂവ്!
1: ഇനി ഖത്തർ ആവേശത്തോടെ ഷോപ്പ് ചെയ്യും, കാരണം സഫാരിയിൽ ജൂൺ 29 മുതൽ 10, 20, 30 ആരംഭിച്ചിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾ, ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഐടി തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം. ഒപ്പം നറുക്കെടുപ്പിലൂടെ 30 ബെസ്റ്റ് ട്യൂൺ കാറുകൾ സ്വന്തമാക്കാനും അവസരം.
2: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
3: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
1: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
6: വീണ്ടും ത്രിൽ അടിപ്പിക്കാൻ, പ്രണയിക്കാൻ ഗാട്ടാ ഗുസ്തി 2
7: സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട്.
6: വിഷ്ണു വിശാൽ, രമ്യ കൃഷ്ണൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വമ്പൻ താരനിരയുമായി ഗാട്ടാ ഗുസ്തി 2.
8: ക്വൈറ്റ് എക്സൈറ്റിംഗ്.
6: ഗാട്ടാ ഗുസ്തി 2 വിജയകരമായി പ്രദർശനം തുടരുന്നു.
9: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
10: ഹായ് എവരിവൺ, ഞാൻ രഞ്ജിനി ഹരിദാസ്.
11: You are listening to Radio Suno 91.7 Kibisnik.

0: மெஸ்ஸி, ரொனால்டோ, எம்பாப்பே, ஹாலன், டெம்பெலே, வெனிஷியஸ் ஜூனியர். ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും. വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
1: In association with
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ. ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
3: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം റിമി ടോമി.
4: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ 91.7.

0: സഫാരിയിൽ 10, 20, 30 തുടങ്ങിയതറിഞ്ഞ് നമ്മുടെ കസ്റ്റമർ ട്രോളിയുമായി മുന്നോട്ട് കുതിക്കുകയാണ്. നേരെ ഗ്രോസറി സെക്ഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, അത് ട്രോളിയിലേക്ക് പാസ് ചെയ്യുന്നു, അവിടെ നിന്ന് നേരെ കോസ്മെറ്റിക് സെക്ഷനിലേക്ക്. വാട്ട് എ മൂവ്!
1: ആവേശത്തോടെ ഷോപ്പ് ചെയ്യും, കാരണം സഫാരിയിൽ ജൂൺ 29 മുതൽ 10, 20, 30 ആരംഭിച്ചിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾ, ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഐടി തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം. ഒപ്പം നറുക്കെടുപ്പിലൂടെ 30 ബെസ്റ്റ് ജൂൺ കാറുകൾ സ്വന്തമാക്കാനും അവസരം.
2: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
3: എല്ലാവർക്കും നമസ്കാരം, ഇത് സച്ചിൻ വാര്യരാണ്.
4: റേഡിയോ 91.7.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 4000-1707.
2: കബഡി കബഡി കബഡി കബഡി കബഡി കബഡി കബഡി കബഡി കബഡി.

0: വചനങ്ങളിലൂടെ.
1: ഈ ലോകത്ത് മറ്റൊരാളുടെ രഹസ്യം മറച്ചുവെക്കുന്ന ഏതൊരാളുടെയും രഹസ്യവും നാളെ പരലോകത്ത് വെച്ച് അല്ലാഹുവും മറച്ചുവെക്കുന്നതാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മാരിബ് ബാങ്കിനുള്ള സമയം.

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: വീണ്ടും ത്രിൽ അടിപ്പിക്കാൻ പ്രണയിക്കാൻ ഗാട്ടാ ഗുസ്തി 2
2: സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട്.
1: വിഷ്ണു വിശാൽ, രമ്യ കൃഷ്ണൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വമ്പൻ താരനിരയുമായി ഗാട്ടാ ഗുസ്തി 2.
3: ക്വൈറ്റ് എക്സൈറ്റിംഗ്.
1: ഗാട്ടാ ഗുസ്തി 2 വിജയകരമായി പ്രദർശനം തുടരുന്നു.
4: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: ഹായ്, ഞാൻ സലീം കൊടത്തു.
3: You are listening to Radio Suno 91.7.

0: வாய்ப்பே இல்லை.
1: ரேடியோ சினோ, ரேடியோ சினோ 91.7 FM, Qatar's favorite radio station.
2: மெஸ்ஸி, ரொனால்டோ, எம்பாப்பே, ஹாலண்ட், டெம்பெலே, வினிஷியஸ் ஜூனியர், ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും. വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar,
3: in association with
4: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
5: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
6: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
5: മില്യണോ?
6: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
4: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
7: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
8: നമസ്കാരം, ഞാൻ സുരഭി ലക്ഷ്മിയാണ്.
9: റേഡിയോ സുനോ 91.7.

0: സഫാരിയിൽ 10, 20, 30 തുടങ്ങിയതറിഞ്ഞ് നമ്മുടെ കസ്റ്റമർ ട്രോളിയുമായി മുന്നോട്ട് കുതിക്കുകയാണ്. നേരെ ഗ്രോസറി സെക്ഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, അത് ട്രോളിയിലേക്ക് പാസ് ചെയ്യുന്നു, അവിടെ നിന്ന് നേരെ കോസ്മെറ്റിക് സെക്ഷനിലേക്ക്. വാട്ട് എ മൂവ്!
1: ഇനി ഖത്തർ ആവേശത്തോടെ ഷോപ്പ് ചെയ്യും, കാരണം സഫാരിയിൽ ജൂൺ 29 മുതൽ 10, 20, 30 ആരംഭിച്ചിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾ, ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഐടി തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം. ഒപ്പം നറുക്കെടുപ്പിലൂടെ 30 ബെസ്റ്റ് ജൂൺ കാറുകൾ സ്വന്തമാക്കാനും അവസരം.
2: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
3: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.

0: this. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Apple Podcast and Google Podcast.
1: Adi, ende birthday celebration enda chelo ende.
2: Samsamindu mandi mandi.
3: Oof. ആകെ സെഡാണ് മോനെ.
4: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
1: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
5: വീണ്ടും ത്രില്ലടിപ്പിക്കാൻ, പ്രണയിക്കാൻ ഗാട്ടാ ഗുസ്തി 2
6: സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട്.
5: വിഷ്ണു വിശാൽ, രമ്യ കൃഷ്ണൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വമ്പൻ താരനിരയുമായി ഗാട്ടാ ഗുസ്തി 2.
7: Quite exciting.
5: ഗാട്ടാ ഗുസ്തി 2 വിജയകരമായി പ്രദർശനം തുടരുന്നു.
8: Distributed by Home Screen Entertainment and Associate Partner, SimplySouth.tv.
4: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി.
9: എൻഹാൻസിംഗ് യുവർ എവരിഡേ
10: ഹോം ഡെലിവറി.
4: കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: വചനങ്ങളിലൂടെ.
1: കുട്ടികളോട് കരുണ കാണിക്കാത്തവനും വലിയവരെ ബഹുമാനിക്കാത്തവനും നമ്മളിൽ പെട്ടവനല്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ഉബാങ്കിനുള്ള സമയം.

0: It's time for Top 10.
1: 10. ജൂൺ മാസത്തിലെ ഫസ്റ്റ് വീക്കെൻഡിലേക്ക് നമ്മളിങ്ങനെ എത്തി നിൽക്കുകയാണ്. എത്ര വേഗത്തിലാണല്ലേ സമയം ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്നത്. സമയം ഒരുമാതിരി കണ്ണിച്ചോരില്ലാത്ത ഒരു പോക്കാണല്ലോ പോകുന്നത് എന്നാണ് ഓർത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ തുല്യ ദുഃഖത്തിലാണ് സജ്ജി. കുഴപ്പമില്ല, പോട്ടെ, സാരമില്ല. എന്തായാലും ടൈം ആൻഡ് ടൈഡ് വെയിറ്റ് ഫോർ നൺ എന്നാണല്ലോ പറയുന്നത്. നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് വീക്കെൻഡ് അങ്ങോട്ട് വൈബാക്കി കളറാക്കി സെറ്റാക്കിയാലോ. കഴിഞ്ഞൊരാഴ്ചക്കാലം നമ്മൾ ആഘോഷിച്ച, കഴിഞ്ഞൊരാഴ്ചക്കാലം നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത, കഴിഞ്ഞൊരാഴ്ചക്കാലം സോഷ്യൽ മീഡിയ ആഘോഷിച്ച കുറച്ച് പാട്ടുകളാണിത് ഇന്നത്തെ ടോപ്പ് ടെന്നിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫ്രം ചാറ്റ് ബസ്റ്റേഴ്സ് ടു യുവർ ഫേവറേറ്റ് ലിസ്റ്റ്. നിങ്ങൾ റെഡിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോപ്പ് ടെൻ അങ്ങോട്ട് തുടങ്ങിയാലോ. യെസ്, ഇത്തവണത്തെ പ്ലേലിസ്റ്റ്, കിടുക്കൻ പ്ലേലിസ്റ്റിന്റെ ആ ഒരു മാലപ്പടക്കം നമ്മളിത് എങ്ങനെ പൊട്ടിച്ച് തുടങ്ങുന്നു. ദിസ് ഈസ് ആർജി ചിച്ചു വിത്ത് യു ഓൺ യുവർ ഹാപ്പിനെസ് ആൻഡ് മ്യൂസിക്കൽ ഹോട്ട് ലൈൻ റേഡിയോ സുനോ. കുറച്ചധികം നാളുകളുടെ ഹൈപ്പുള്ള ഒരു മൂവിയാണ് മോളിവുഡ് ടൈംസ്. ശരിക്കും ഈ മോളിവുഡ് എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് ഭയങ്കര ഒരു സന്തോഷം, ഭയങ്കര ഒരു പ്രൗഡ് ഫീലാണ്. ബിക്കോസ് ഇപ്പോഴത്തെ മലയാള സിനിമ എന്ന് പറയുന്നത് ഒരു ഹോളിവുഡ് ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. മേക്കിംഗ് വൈസ് ആയിക്കോട്ടെ, ബാക്കി കാര്യങ്ങളിലായിക്കോട്ടെ, സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ രീതിയിലായിക്കോട്ടെ, ഒക്കെ ഗംഭീരമാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോളിവുഡ് എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ മോളിവുഡ് എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രൗഡ് ഫീലാണ്. സോ നസ്ലിൻ്റെ മോളിവുഡ് ടൈംസ് മൂവിയിലെ പാട്ടാണ് ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ട്രാക്ക് എന്ന് പറയുന്നത്. ഗോഡ് സോങ് ആണ് കേൾക്കാൻ പോകുന്നത്. ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. അല്ലെങ്കിലും മലയാള സിനിമ പണ്ടേ അടിപൊളിയാണ്, വേറെ ലെവലാണ്. അപ്പം ഞാൻ ഓർത്തു ഈ ഒരു പാട്ടോട് കൂടി തന്നെ ഇന്ന് ഷോ അങ്ങോട്ട് കിക്ക് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. യെസ്, മോളിവുഡ് ടൈംസ് മൂവിയിലെ ഗോഡ് ട്രാക്കാണ് ഇന്നത്തെ നമ്മുടെ നമ്പർ 10 ട്രാക്ക്. വീക്കെൻഡ് ഇവിടെ നമ്മൾ കളറാക്കാൻ തുടങ്ങിയിട്ടല്ലോ കേട്ടോ. സ്റ്റേ ട്യൂൻഡ് വിത്ത് മീ ചിച്ചു.

0: സഫാരിയിൽ 10, 20, 30 തുടങ്ങിയതറിഞ്ഞ് നമ്മുടെ കസ്റ്റമർ ട്രോളിയുമായി മുന്നോട്ട് കുതിക്കുകയാണ്. നേരെ ഗ്രോസറി സെക്ഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, അത് ട്രോളിയിലേക്ക് പാസ് ചെയ്യുന്നു, അവിടെ നിന്ന് നേരെ കോസ്മെറ്റിക് സെക്ഷനിലേക്ക്. വാട്ട് എ മൂവ്!
1: ഇനി ഖത്തർ ആവേശത്തോടെ ഷോപ്പ് ചെയ്യും, കാരണം സഫാരിയിൽ ജൂൺ 29 മുതൽ 10, 20, 30 ആരംഭിച്ചിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾ, ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഐടി തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം. ഒപ്പം നറുക്കെടുപ്പിലൂടെ 30 ബെസ്റ്റ് ജൂൺ കാറുകൾ സ്വന്തമാക്കാനും അവസരം.
2: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.

ടു ടോപ് ടെൻ ചിച്ചുവാണ് ദൈവം ഇങ്ങനെ കൂടി ഉള്ളത് ഓൺ യുവർ ഹാപ്പിനെസ് ആൻഡ് മ്യൂസിക്കൽ ഹോട്ട് ലൈൻ. നമ്മളിത് ഇങ്ങനെ വീക്കെൻഡ് വൈബ് ആക്കി കളറാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. മലയാളത്തിൽ നമുക്കുള്ള പാട്ടുകളുടെ ആ ഒരു ട്രാൻസിഷൻ ഭയങ്കര രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഓരോ ടൈം സോണിലും ഓരോ ടൈം പീരീഡിലും ഓരോ തരത്തിലുള്ള പാട്ടുകൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് വർഷം പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ആൽബം സോങ്സും ദെൻ മൂവി സോങ്സും ഒക്കെ ആയിരുന്നു കൂടുതലായിട്ട് നമ്മൾ ആഘോഷിച്ചിരുന്നത്. ദെൻ അത് മാറിയിട്ട് പിന്നീട് കവർ സോങ്സ് എന്നൊരു പുതിയ ട്രെൻഡ് വന്നു. അതേപോലെ ലൈക്ക് ഒരുപാട് മ്യൂസിക് ബാൻഡുകൾ നമ്മൾ കണ്ടു. ആൻഡ് ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് എന്താ പറയുക പാട്ടുകാരെന്ന് നമുക്ക് പറയാൻ വേണമെങ്കിൽ ഇൻഡിപെൻഡൻറ് ആർട്ടിസ്റ്റുകൾ. സോ അങ്ങനെ ഒരുപാട് ഇൻഡിപെൻഡൻറ് മ്യൂസീഷ്യൻസ് നമുക്കുണ്ട്. അവരുടെയൊക്കെ പാട്ടുകളും നമ്മൾ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴൊക്കെ ഒരുപാട് പേരുടെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലൂപ്പ് മോഡിൽ നമ്മൾ ആഘോഷിക്കുന്ന അങ്ങനത്തെ ചില പാട്ടുകളും ഉണ്ടാവും. സോ കഴിഞ്ഞൊരു പെരുന്നാൾ സമയത്ത് വൈബായ വൈറലായ ഒരുപാട് പേര് ഏറ്റെടുത്ത ഞാൻ ഇപ്പോഴും സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് പാട്ടുകളാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. അത് രണ്ടും നമുക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകാരുടെ പാട്ടുകളാണ് എന്നുള്ളതാണ് പ്രത്യേകത. ഒന്ന് കൗസറ എന്നുള്ള ട്രാക്കാണ് ബൈ ഡാപ്സി ആൻഡ് ഋഷി ജോയ്. ഡാപ്സി ഈസ് എ വേറെ ലെവൽ മാൻ. ഡാപ്സിയുടെ ലൈക്ക് ഷോസ് ആണെങ്കിലും ഒക്കെ രണ്ട് തരത്തിലുള്ള ഒപ്പീനിയനും നമ്മൾ കാണാറുണ്ട് കേൾക്കാറുണ്ട്. ബട്ട് സ്റ്റിൽ ഡാപ്സിയുടെ പാട്ടുകൾക്ക് അതൊരു ഡിഫറെൻറ്റ് വൈബ് നമുക്ക് കിട്ടാറുണ്ട്. സോ ഡാപ്സിയുടെ ട്രാക്ക് നമ്മൾ കേൾക്കും. കൂട്ടത്തിൽ ഹോല ബൈ MHR, FE ആൻഡ് MC ആ ട്രാക്കും നമ്മൾ കേൾക്കും. സോ കൗസർ ആൻഡ് ഹോല ഈ രണ്ട് പാട്ടുകളാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ടോപ്പ് ടെൻ വീക്കെൻഡ് വൈബ് ആക്കാൻ പറ്റിയ രണ്ട് കിടുക്കൻ പാട്ടുകൾ is coming. Stay tuned with me, Chichu. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM. 91.7 FM.
1: Katos Happiness Frequency.
0: Radio Sinner. മന്തിയുടെ ഓണം തീർത്ത ദാനത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

ഫ്രം ചാറ്റ് ബസ്റ്റേഴ്സ് ടു യുവർ ഫേവറേറ്റ് ലിസ്റ്റ്. ഇവിടെ വീക്കിന് ഇങ്ങനെ വൈബാക്കി കളറാക്കി നമ്മളിങ്ങനെ പൊക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത പാട്ടിലേക്ക് നേരെ നമുക്ക് അങ്ങനെ ലാൻഡ് ചെയ്താലോ. ബാക്ക് ടു ടോപ് ടെൻ. ചിച്ചുമാണ് ഇവിടെ കൂടെ ഉള്ളത്. രാംചരന്റെ പെദ്ദി മൂവി അത്യാവശ്യം സംസാരമായി ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഈ പെദ്ദിയിൽ ആക്ച്വലി പാട്ടുകളൊക്കെയും പാനിൻഡിൻ ലെവലിലാണ് റിലീസ് ചെയ്തത്. അതും പല ലാംഗ്വേജസിലായിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഓരോ പാട്ടുകളും ഇങ്ങനെ ഓരോ സമയത്ത് ട്രെൻഡിങ് ആവുന്നു, വൈറലാവുന്നു എന്ന് പറയുന്ന പോലെ തന്നെ പെദ്ദിയിലെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് സെറ്റ് ചെയ്തൊരു പാട്ട്. കഴിഞ്ഞാണ് നമ്മൾ ടോപ്പ് ടെണിൽ രണ്ട് പാട്ടുകൾ കേട്ടിരുന്നു, ഒരു പാട്ട് കൂടെ ഉണ്ട്. ആ പാട്ടാണ് നമ്മൾ ഇത്തവണ ടോപ്പ് ടെണിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്, വിച്ച് ഈസ് മാസ മാസ എന്നുള്ളൊരു പാട്ടാണ്. കൊള്ളാം, അടിപൊളി വൈബുണ്ട്, സെറ്റാണ്, വീക്കിൻ മോഡിൽ കേൾക്കാൻ പറ്റിയ പാട്ടാണ്. ആൻഡ് ഈ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ തെലുഗ് മൂവിയിലെ പാട്ടുകളൊക്കെ, അതും നമ്മുടെ അല്ലു അർജുൻ്റെ പുഷ്പയിലൊക്കെ പാട്ടുകളൊക്കെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത സിജു തുറവൂർ തന്നെയാണ് ഈ പാട്ടിനും വരികൾ എഴുതിയിരിക്കുന്നത്. അതായത് മലയാളത്തിലേക്കുള്ള ട്രാൻസ്ലേറ്റഡ് വരികൾ എഴുതിയിരിക്കുന്നത്. ആൻഡ് എ ആർ റഹ്മാൻ മാജിക്കൽ മ്യൂസിക് ആണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത് ഭരത് കെ രാജേഷാണ്. യെസ്, അപ്പൊ എന്തായാലും ഞാൻ കൊടുത്തു ആ ഒരു പാട്ട് വീക്കെൻഡ് കളറാക്കാൻ വൈബാക്കാൻ അങ്ങോട്ട് കേട്ടാലോ എന്നുള്ളത്. തിരക്കിടുക്കൻ പാട്ട് വരുന്നുണ്ട്, പെദ്ദി മൂവിയിലെ ട്രാക്ക് ആണ്, ഓൺലി ഓൺ റേഡിയോസിനോ. ചിച്ചു ആണ് കൂടെയുള്ളത്, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ബാക്ക് ടു ടോപ്പ് ടെൻ. നമ്മളിങ്ങനെ കുറച്ച് കിടക്കൻ പാട്ടുകളൊക്കെ കേട്ട് വൈബ് ചെയ്ത് പോകുമ്പോഴേക്കും അടുത്ത പാട്ട്, ഒരു പക്ഷേ ഈ പാട്ടിനേക്കാൾ കൂടുതൽ ഈ ഒരു സിനിമയുടെ പ്രമേയം പല ആളുകളും ഒരിക്കലെങ്കിലും സ്വപ്നം കണ്ടിട്ടുള്ള ഒന്നാണ് എന്ന് തോന്നുന്നു. ചിച്ചുവാണ് ഇവിടെ കൂടെ ഉള്ളത്. കോൺ സിറ്റി എന്നാണ് മൂവിയുടെ പേര്. ഇതൊരു തമിഴ് ഡ്രാമ മൂവിയാണ്. ആക്ച്വലി ഈ ഒരു സിനിമയുടെ ഇതിവൃത്തം, പ്രമേയം എന്ന് പറയുന്നത് പറയപ്പെടുന്നത് ബിക്കോസ് ജൂൺ മാസം ലാസ്റ്റ് വീക്കോട് കൂടി മൂവി റിലീസാകുമെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയൊരു അപ്ഡേറ്റ്. എന്തായാലും പുറത്തു വരുന്ന ഈ ഒരു സിനിമയുടെ കഥകൾ അനുസരിച്ച് റിപ്പോർട്ടുകൾ പ്രകാരം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നായകന്റെ ഫാമിലിക്ക് ഒരു റസീഡ് പ്രിന്റർ കിട്ടണം. പെട്ടെന്നൊരു ദിവസം ഒരു മിന്നലേറ്റ് കഴിഞ്ഞിട്ട് ഈ ഒരു പ്രിന്ററിൽ നിന്ന് റിയൽ നോട്ടുകളാണ് പ്രിന്റ് ചെയ്യപ്പെടുന്നത്. ദെൻ അത് ഈ നാട്ടുകാർ കണ്ടുപിടിക്കുന്നത്, ഓക്കെ ഇവിടെ ഇങ്ങനെ നോട്ട് അടിക്കുന്ന ഒരു മെഷീൻ ഉണ്ട് എന്നുള്ളത്. ദെൻ അവിടെ നടക്കുന്ന ഇഷ്യൂസാണ് ഈ ഒരു മൂവിയിലുള്ളത്. അപ്പോൾ ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ, ബാക്കി എന്താണ് കഥയുടെ ഒരു ഇതിവൃത്തം എന്നൊക്കെയുള്ളത് നേരിട്ട് സിനിമ റിലീസാകുമ്പോൾ കാണാം. എന്തായാലും ഈ മൂവിയിലെ കോൺസിറ്റിയിലെ മൂന്ന് പാട്ടുകളാണ് ഔട്ടായിട്ടുള്ളത്. അതിൽ മൂന്നാമത്തെ പാട്ടാണ് നമ്മൾ ഇതേ കേൾക്കാൻ പോകുന്നത്. ഫ്രോഡ് പൈലേ എന്നുള്ള പാട്ടാണ് ഈ ഒരു മൂവിയുടെ പ്രത്യേകത. ഇതിനകത്ത് നമ്മുടെ അന്നാബെൻ കൂടെയുണ്ട് എന്നുള്ളതാണ്. അർജുൻദാസും അന്നാബെന്നുമാണ് ഈ മൂവിയിൽ ലീഡ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ രസമായിട്ടുള്ളൊരു മൂവി ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ ആവട്ടെ അല്ലേ. അതാണ് ഇപ്പോൾ മലയാളത്തിൽ നിന്ന് ഒരുപാട് ആർട്ടിസ്റ്റുകൾ തമിഴിൽ വൈറലാവുന്നു, തമിഴില് ട്രെൻഡിങ് ആവുന്നു എന്നുള്ളത് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഒരു ഒരു സൗത്ത് ഇന്ത്യൻ ബെൽറ്റ് തന്നെ മൂവിയിൽ ഇപ്പം അടിപൊളിയായിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, ചിച്ചാണ് കൂടി ഉള്ളത്. ടോപ് ടെൻ ആണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: നമ്പർ 6.

0: மெஸ்ஸி, ரொனால்டோ, எம்பாப்பே, ஹாலண்ட், டெம்பெலே, வினிஷியஸ் ஜூனியர். ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും. വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
1: In association with
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted Dravidians partner.
3: Namaskaram, this is your Karthik here.
4: You're listening to Radio Suno.
3: Do listen to Radio Suno.

0: It's time for Top 10.
1: 10. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലോട്ട്, രസകരമായിട്ട് പറഞ്ഞു പോയൊരു സിനിമ. കുറച്ചധികം നാളുകളായിട്ട് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പുണ്ടായിരുന്നു. സിനിമ റിലീസായതിനു ശേഷം എല്ലാവരും വളരെ ആവേശത്തിലായിരുന്നു. അതിരടി സിനിമയാണ്. സോ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് അതിരടി മൂവിയിലെ പാട്ടാണ്. ബാക്ക് ടു ടോപ് 10 വിത്ത് മീ ചിച്ചു. അതിരടി മൂവി വിഷ്വലി ഒരു ട്രീറ്റ് ആണ്, കൂട്ടത്തിൽ മ്യൂസിക്കലിയും ട്രീറ്റ് ആണ്. കാരണം കുറച്ചധികം ഗംഭീരമായിട്ടുള്ള പാട്ടുകൾ ഈ ഒരു സിനിമയിലുണ്ടെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വിഷ്ണു വിജയാണ് പാട്ടുകൾ കമ്പോസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ അതിരടി മൂവിയിൽ നമ്മൾ കഴിഞ്ഞ വീക്കിൽ ടോപ് 10-ൽ കേട്ടൊരു പാട്ടുണ്ട്, അമ്മ പുതുപ്പേ എന്നുള്ള പാട്ട്. വിനീത് ശ്രീനിവാസൻ പാടിയ പാട്ടാണ്. ആ പാട്ടിൻ്റെ ലൈക്ക് ആ ഒരു റെക്കോർഡിങ് സീനൊക്കെ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് യൂട്യൂബിൽ ഇങ്ങനെ കണ്ടു. ഒരു മ്യൂസിക് സ്കൂളിൽ വെച്ചിട്ട് അവിടുത്തെ പാട്ട് പാടുന്ന കുട്ടികളെയൊക്കെ കൊണ്ട് ഒന്നിച്ച് നിർത്തിയിട്ടാണ് ആ ഒരു പാട്ട് പാടിച്ച് റെക്കോർഡ് ചെയ്തത്. ഹരിശങ്കർ വാക്കോടുതലുണ്ട് കേട്ടോ, സിംഗർ ഹരിശങ്കറുണ്ട്. അപ്പോൾ വിഷ്ണു വിജയ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഒരു സിനിമയുടെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ ഒരു പാട്ട്. ഈ പാട്ടിൻ്റെ തന്നെ ആ ഒരു ലൈക്ക് സ്ട്രെങ്ത് ആണ് ആ ഒരു കോറസ് പോർഷൻ. അപ്പൊ അത് പാടാനായിട്ട് നന്നായിട്ട് പാട്ട് പാടുന്ന ഒത്തിരി ആളുകൾ വേണം. അതൊരു അത് തീർച്ചയായിട്ടും ഒരു മ്യൂസിക് സ്കൂളിലല്ലേ കാണുള്ളൂ. അങ്ങനെയാണ് വന്നത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പാട്ടിന്റെ റെക്കോർഡിങ് സീൻസ് ഒക്കെ ഇങ്ങനെ ഷെയർ ചെയ്ത് പോകുന്നത് കണ്ടു. അപ്പൊ ഇതേ സിനിമയിലെ, അതായത് നമ്മുടെ അതിരടി സിനിമയിലെ അടുത്തൊരു പാട്ടാണ് ദേ നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്, വിച്ച് ഈസ് ചിന്ന ചിരി എന്നുള്ള പാട്ട്. എന്തായാലും നല്ലൊരു പാട്ട് ദേ വരുന്നുണ്ട്. വീക്കെൻഡ് കളറാക്കാൻ വൈബാക്കാൻ പറ്റിയൊരു പാട്ട് ഫ്രം ദ മൂവി അതിരടി. സ്റ്റേറ്റിയുണ്ട്, ചിച്ചു ആണ് ഇവിടെ കൂടെയുള്ളത്.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: brought to you by ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.
6: Just feel like you're home.
7: Namaskaram, I'm Kunjako Bobban.
8: You're listening to
7: Radio Suno 91.7 FM. കേട്ട് കേട്ട്

ശരിക്കും ഇനിയുള്ള രണ്ട് പാട്ടുകൾ കേൾക്കുമ്പോ എനിക്ക് ഉറപ്പാണ്, ഒരു പക്ഷേ ആ ഒരു പാട്ടിലുള്ള ആളെ കുറിച്ച് ഓർക്കുമ്പോ നമുക്കൊക്കെ ഒരു സന്തോഷം, ഒരു പ്രൗഡ് ഫീൽ ഉണ്ടാകും എന്നുള്ളത്. ബാക്ക് ടു ടോപ് 10 ചിച്ചു ആണ് കൂടെ ഉള്ളത്. വേറെ ആരെയും കുറിച്ചല്ല കേട്ടോ, ഇന്ദ്രൻ ചേട്ടനെ കുറിച്ചാണ് പറയാനുള്ളത്. ആള് സത്യം പറഞ്ഞ ഒരു ട്രൂ ഇൻസ്പിറേഷൻ ആണ്. ലിറ്ററലി ആളൊരു ആശാനാണ്. ഒന്ന് ഓർത്ത് നോക്കി, നന്നായി ചെറുപ്പത്തിലെ പഠനം ഉപേക്ഷിക്കേണ്ടി വരുന്നു, ദെൻ പിന്നീട് സിനിമയിലൊരു ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്ന തയ്യൽക്കാരനായിട്ട് വരുന്നു, അവിടുന്ന് കുഞ്ഞു കുഞ്ഞു റോളുകൾ ചെയ്ത് ഇന്നാൾ എത്തി നിൽക്കുന്ന ഒരു പോയിന്റ്. ശരി എന്റെ മോനെ, സൂര്യയുടെ കൂടെയൊക്കെ, സാക്ഷാൽ സൂര്യയുടെ കൂടെയൊക്കെ ഒരു മൂവി ചെയ്യുക, അതും കറുപ്പ് എന്നുള്ളൊരു ഒരു സൂപ്പർ ഹിറ്റ് മൂവിയുടെ ഭാഗമാവുക എന്നുള്ളത്, അതൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇന്ദ്രൻ ചേട്ടനെ പഴയ സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ സിനിമകളൊക്കെ ഇന്ദ്രൻ ചേട്ടന് വളരെ എന്താ പറയുക, ഭയങ്കര രസമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. മാത്രമല്ല, എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം, ഇന്ദ്രൻ ചേട്ടന് ഓരോ കഥാപാത്രങ്ങൾക്കും കൊടുക്കുന്ന വേരിയേഷൻസ് ഉണ്ട്, അത് അത്രയ്ക്ക് അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ടോയെന്നുള്ളത് എനിക്കറിഞ്ഞു. പക്ഷേ ഞാൻ ഓർക്കുന്നുണ്ട്, എങ്ങനെ ഈ മനുഷ്യൻ ഇത്രയും അനായാസമായിട്ട് ഇത്രയും ഗംഭീരമായിട്ടുള്ള റോളുകൾ ചെയ്യുന്നുള്ളത്. സോ ഇപ്പോൾ ഈ ഒരു ടൈം എന്ന് പറയുന്നത് ലിറ്ററലി ഇന്ദ്രൻ ചേട്ടൻ ഏറെയാണ്. സോ നമ്മളിന്ന് കേൾക്കാൻ പോകുന്ന രണ്ട് പാട്ടുകൾ ഇന്ദ്രൻ ചേട്ടൻ്റെ പാട്ടുകളാണ്. അതിൽ ഒന്ന് ചിന്ന ചിന്ന ആസയെന്നുള്ള മൂവിയിലെ പാട്ടാണ്. ഈ ഒരു പാട്ട് നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് റോജ മൂവിയും അരവിന്ദ് സ്വാമിയും മധുബാലയൊക്കെയാണെന്നുണ്ടെങ്കിൽ

0: ഒറ്റമ മുഴുവൻ ഈ ഒരു പാട്ടിൽ നമുക്ക് കേൾക്കാനും പറ്റും, കാണാനും പറ്റും. സോ ഈ രണ്ട് പാട്ടുകൾ ദൈവം നമ്മൾ കേൾക്കുന്നു. സാക്ഷാൽ ഇന്ദ്രൻ സേട്ടനെ കഴിഞ്ഞൊരാഴ്ച നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത രണ്ട് പാട്ടുകൾ. സ്റ്റേറ്റ് ചെയ്യുന്നത് വിത്ത് മീ ചിച്ചു.
1: നമ്പർ 4.

ബാക്ക് ടു ടോപ് 10. ജൂൺ മാസത്തിലെ ആദ്യത്തെ വീക്കിനെ നമ്മളിങ്ങനെ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയല്ലേ, അല്ല അങ്ങനെയാണ്, വൈബാണ്, സെറ്റാണ്. ദേ അടുത്തൊരു കിടുക്കൻ പാട്ടിലേക്ക് പോവാം. ചിച്ചയാണ് ഇവിടെ കൂടെ ഉള്ളത്. ഓൺ യുവർ ഹാപ്പിനെസ് ആൻഡ് മ്യൂസിക്കൽ ഹോട്ട് ലൈൻ. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു ബോളിവുഡ് ട്രാക്കാണ്. അതും വടനൊളി അക്ഷയ് കുമാറിന്റെ പാട്ടാണ്. അക്ഷയ് കുമാർ ആക്ച്വലി ആളുടെ കരിയറിൽ ഒരുപാട് കിടുക്കൻ സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. പക്ഷേ റീസെന്റ് ആയിട്ട് ആളുടെ കുറേ സിനിമകളൊക്കെ ലൈക്ക് പ്രതീക്ഷിച്ച ഒരു പെർഫോമൻസ് ഒന്നും ബിഗ് സ്ക്രീനിൽ കാട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ അധികം ട്രോള് ചെയ്യപ്പെട്ട, കളിയാക്കലുകൾ നേരിടേണ്ടി വന്ന ഒരു നടനായിരുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിലും കുറേ കമൻസൊക്കെ കാണുമ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ വിചാരിച്ചു, എന്താണ് ഈ മനുഷ്യന് സംഭവിച്ചത്, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു മനുഷ്യന് പറ്റിയതെന്നുള്ളത്. അവിടുന്നാണ് ഇപ്പോൾ ഏറ്റവും റീസെൻ്റായിട്ട് നോക്കുമ്പോൾ നമ്മളെ പ്രിയദർശൻ സാറിൻ്റെ സിനിമയിലൂടെ, അതും നമ്മുടെ മണിച്ചിത്രത്താഴിൻ്റെ റീമേക്കിൻ്റെ സെക്കൻഡ് പാർട്ടിലൂടെ ഇപ്പോൾ ബോളിവുഡിൽ ഒരു കിടുക്കൻ കംബാക്ക് ആണ് നടത്തിയത്. സോ കഴിഞ്ഞൊരു വർഷം, ഇൻ ദ സെൻസ് ഈ ഒരു 2026 ഈ ഒരു ടൈം വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലൈക്ക് ഗ്രോസ് കളക്ഷൻ നേടിയ 6-ാമത്തെ സിനിമ, അതായത് ഏറ്റവും കൂടുതൽ ഗ്രോസ് കളക്ഷൻ നേടിയ ബോളിവുഡ് സിനിമകൾ എടുത്തു നോക്കുമ്പോൾ അതിൽ 3-ാമത്തെ സിനിമയുമായിട്ട് പ്രിയദർശൻ സാറിൻ്റെ മൂവി കൂടെ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നമുക്കുണ്ട്. നമ്മൾ ലൈക്ക് നമ്മളുടെ മലയാളി ആയിട്ടുള്ള ഒരു സംവിധായകനിലൂടെ അക്ഷയ് കുമാർ ഒരു കിടുക്കൻ കംബാക്ക് നടത്തിയിട്ടുണ്ടെന്നുള്ളത് ലൈക്ക് അത് നമുക്ക് ഭയങ്കര ഒരു പ്രൗഡായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ആക്ച്വലി അക്ഷയ് കുമാറിന് അടുത്ത് വരാൻ പോകുന്ന സിനിമയിലെ പാട്ടാണ്. വെൽക്കം ടു ദ ജംഗിൾ മൂവിയിലെ പാട്ടാണ്. ഈ ഒരു പാട്ട് വൈബായിട്ടുള്ള ഒരു കിടുക്കൻ പാട്ടാണ് എന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു വൈൽഡ് ട്രാക്കാണ് ഇതേ വരുന്നത്. വീക്കെൻഡ് വൈൽഡ് ആയിട്ട് ആഘോഷിക്കാൻ പറ്റിയൊരു പാട്ട് വരുന്നുണ്ട്. യെസ് വിത്ത് മീ ചിച്ചു. സ്റ്റേ ട്യൂൻഡ്, കേട്ട് കേട്ട് കൂട്ടുകൂടാം. Number 2.

എത്ര പെട്ടെന്നാണല്ലേ വീക്കെൻഡ് പോകുന്നത്, ഈ ദിവസങ്ങൾ പോകുന്നതും വീക്കെൻഡ് പോകുന്നതും. ഇതിന്റെ ഒരു ഐഡിയോളജി മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ കൃതാർത്ഥരാണ് എന്ന് പറയാം. പക്ഷേ സമയമൊക്കെ ഇങ്ങനെ വളരെ വേഗത്തിൽ പോകണോട്ടോ. ചില സമയത്ത് നമ്മളോർക്കും സമയം വളരെ വേഗത്തിൽ പോകണം എന്നുള്ളത്, ചില സമയത്ത് നമ്മളോർക്കും സമയം വളരെ സാവധാനത്തിൽ പോയാൽ മതി എന്നുള്ളത്. പക്ഷെ നമ്മളിത് വിചാരിച്ചു എന്ന് പറഞ്ഞിട്ട് സമയം അങ്ങനെ നിൽക്കാറുണ്ടോ? ഇല്ല, സമയം അതിന് ഇഷ്ടമുള്ള പോലെ പോകും, നമ്മളും ആ കൂട്ടത്തിൽ അങ്ങനെ പോകും. ഓക്കെ, ബാക്ക് ടു ടോപ് 10 വിത്ത് മീ ചിച്ചു. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു കിടുക്കൻ പാട്ടാണ്, വിച്ച് ഈസ് ആൽഫ ഫ്രം ദ മൂവി ബ്ലാസ്റ്റ്. ഈ ബ്ലാസ്റ്റ് മൂവി ഇപ്പോൾ ഏറ്റവും സംസാരമായിക്കൊണ്ടിരിക്കുകയാണ്, റീസെന്റ് ഒരുപാട് സംസാരിക്കപ്പെടുന്ന ഒരു സിനിമയാണ്. ഈ ബ്ലാസ്റ്റ് സിനിമയ്ക്കൊരു പ്രത്യേകത, നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചെന്ന് അറിഞ്ഞോട്ടെ, ഞാനും ഇങ്ങനെ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് കണ്ടപ്പോഴാണ് ഓർത്തത്, നമ്മളുടെ ദൃശ്യം സിനിമ, മോഹിനിയാട്ടം, ബ്ലാസ്റ്റ്, ഈ മൂന്ന് സിനിമകൾക്കും ഒരു കോമൺ ഫാക്ടറുണ്ട്. ബിക്കോസ് മൂന്ന് സിനിമകളിലും ഒരു അൺഇൻവൈറ്റഡ് ഗസ്റ്റിനെ നമുക്ക് കാണാൻ പറ്റും, ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയെ കാണാൻ പറ്റും. അതിനെ ചുറ്റിപ്പറ്റിയാണ് പിന്നെ സിനിമ ഇങ്ങനെ വികസിച്ച് വികസിച്ച് വരുന്നത്. അപ്പോൾ ചില സമയത്തൊക്കെ നമുക്ക് ഈ ഒരു മൂവി കണക്ഷൻസ് ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്യാറുണ്ട്. അതായത് പറഞ്ഞ് തുടങ്ങുന്നത് ഒരു പോയിന്റിലായിരിക്കും, പക്ഷെ പിന്നീട് അവിടുന്ന് സ്പ്രെഡ് ചെയ്ത് എങ്ങടേക്കെങ്കിലുമൊക്കെ പോകും. എന്തായാലും ബ്ലാസ്റ്റ് മൂവി ഇപ്പോൾ സംസാരമായി നിൽക്കുമ്പോഴേക്കും ഞാൻ ഓർത്തു ബ്ലാസ്റ്റ് മൂവിയുടെ പാട്ടോട് കൂടി, ഒരു കിടുക്കൻ ബ്ലാസ്റ്റോട് കൂടി ഇന്നത്തെ ടോപ്പ് 10 അങ്ങോട്ട് വൈൻഡപ്പ് എന്നുള്ളത്. യെസ്, ദാറ്റ് ആൽഫ ട്രാക്ക് ഈസ് കമ്മിങ്. വീക്കെൻഡ് ഒക്കെ വൈബായിട്ട് കളറായിട്ട് സെറ്റായിട്ട് പോകട്ടെ. നമുക്കിനി അടുത്ത വീക്കെൻഡ് കിടുക്കനാക്കാനായിട്ട് വീണ്ടും കേട്ടുമുട്ടാം. ദിസ് ഈസ് ആർ ജി ചിച്ചു സൈനിങ് ഓഫ് ഫ്രം റേഡിയോ സിനു. കേട്ട് കേട്ട് കൂട്ടുകൂടാം. Number 1.

0: Radio Sino 91.7 FM.
1: Qatar's favorite radio station.
0: Kete kete, koot kooda.
2: Radio Sino.
3: Bookmark.
1: Bookmark.
3: With RJ Nanda.
4: ഓരോ പുസ്തകങ്ങളും ഓരോ യാത്രയാണ്. ഓരോ ഇടങ്ങളിലേക്ക്, ഓരോ ഇടവഴികളിലേക്ക്, ഓരോ മനുഷ്യനിലേക്കും ഒടുവിൽ മനുഷ്യ മനസ്സിലേക്കുമുള്ള യാത്ര. അങ്ങനെ ഒരു യാത്രയ്ക്ക് തുടക്കം കുറിക്കേണ്ട സമയമാണ്. ഹായ്, ഹലോ, വെൽക്കം. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്. പുസ്തകങ്ങൾ പലപ്പോഴും പല രീതിയിലാണ് നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ചിലപ്പോൾ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ ചില സ്ഥലങ്ങളെ കുറിച്ചായിരിക്കും അവ സംസാരിക്കുക. ചിലപ്പോൾ ചില മനുഷ്യരെ കുറിച്ചായിരിക്കും, ചില ഇടവഴികളെ കുറിച്ചായിരിക്കും, ചില പ്രത്യേകതരം ഇടങ്ങളെ കുറിച്ചായിരിക്കും. ഇനി ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യ മനസ്സിനെ കുറിച്ച് കൂടി വളരെയധികം നമ്മുടെ അടുത്ത് സംസാരിക്കുന്നവയാണ് ഈ പറയുന്ന പുസ്തകങ്ങൾ. അങ്ങനെ ഇന്നത്തെ ബുക്ക്മാർക്കിൽ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന ഒരു പുസ്തകം ഇതെല്ലാറ്റിനെ കുറിച്ചും പറയുന്ന ഒരു പുസ്തകമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? എങ്കിൽ അത് വിശ്വസിച്ചേ പറ്റൂ. ഇതിനെല്ലാറ്റിനെ കുറിച്ചും സംസാരിക്കുന്ന യാത്രയുണ്ട്, മനുഷ്യനുണ്ട്, മനുഷ്യ വികാരങ്ങളുണ്ട്, അതുപോലെ തന്നെ മനുഷ്യ മനസ്സുമുണ്ട്. ഇതെല്ലാറ്റിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു നല്ല പുസ്തകമായിട്ടാണ് ഇന്നത്തെ ബുക്ക്മാർക്കിൽ എന്റെ വരവ്. സോ ആ പുസ്തകം ഏതാണെന്നും അതിന്റെ എഴുത്തുകാരനൊക്കെ ആരാണെന്നും കഥയൊക്കെ അറിയാനായിട്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം. കാരണം ആ സ്യൂഷ്യൽ രീതിയിൽ ഒരു ചെറിയ സസ്പെൻസ് ഒക്കെ ഇട്ടിട്ട് ഞാനങ്ങോട്ട് പോവുകയാണ്. ഇങ്ങനെ മനുഷ്യ മനസ്സിനെ കുറിച്ചും യാത്രയെക്കുറിച്ചും ചില ഇടങ്ങളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ നമ്മൾ മലയാളികളുടെ അടുത്ത് സംസാരിച്ചിരിക്കുന്ന ഒരു നല്ല എഴുത്തുകാരൻ, മലയാളത്തിന്റെ സ്വന്തം എഴുത്തുകാരനാണ്. അദ്ദേഹം കുറച്ച് പുഴയുമായിട്ട് കുറച്ച് തീരമൊക്കെ ആയിട്ട് ബന്ധമുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തെ കുറിച്ച് ഓൾറെഡി നമ്മൾ ബുക്ക്മാർക്കിൽ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആരാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു മെസ്സേജ് അയക്കാൻ മറക്കണ്ട. കുറച്ച് പാട്ടൊക്കെ കേട്ട് ഓടി വന്നതിന് ശേഷം അതാണോ അല്ലയോ എന്നുള്ളത് ഞാൻ പറയാട്ടോ. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.

0: ബുക്ക്മാർക്ക് വിത്ത് ആർജെ നന്ദ.
1: ഒരു നല്ല പാട്ടൊക്കെ കേട്ട് അങ്ങനെ തിരികെ വരുന്ന സമയം. വെൽക്കം ബാക്ക്. നന്ദയാണ് കൂടെയുള്ളത് ബുക്ക്മാർക്കുമായിട്ട്. ഒരു ചെറിയ പുസ്തകത്തെ കുറിച്ച് ചെറിയൊരു ഇൻട്രോ ഒക്കെ പറഞ്ഞു വെച്ചിട്ടായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ആ പുസ്തകത്തിലേക്കും ആ എഴുത്തുകാരനിലേക്കൊക്കെ കടക്കേണ്ട ഒരു സമയമാണ്. ഈ എഴുത്തുകാരനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ പറയുന്ന ഒരു ടാഗ് ഉണ്ട്, ആ ടാഗ് കേട്ടാലും നമുക്ക് മനസ്സിലാവും. മയ്യഴിയുടെ കഥാകാരൻ, യെസ്, എം മുകുന്ദന്റെ വളരെ പ്രശസ്തമായ ഒരു നോവലിലൂടെയാണ് ഇന്നത്തെ ബുക്ക്മാർക്കിന്റെ യാത്ര. ചിലയിടങ്ങൾക്ക് നമ്മൾ കാണുന്നതിനും അപ്പുറമുള്ള ചില കഥകൾ പറയാനായിട്ടുണ്ടാവും, ചില അർത്ഥങ്ങൾ അവയിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. അങ്ങനെ ഓരോ ഇടങ്ങളെയും കണ്ടുപിടിച്ച് അവയുടെ ഓരോ അർത്ഥതലങ്ങളെക്കുറിച്ചും അവ നമ്മളോട് പറയാതെ പറയുന്ന ചില കഥകൾ കൂടി മലയാളത്തിലെ ഏറ്റവും ഭംഗിയായി പറഞ്ഞ ഒരു എഴുത്തുകാരനാണ് എം മുകുന്ദൻ. ഇന്ന് അദ്ദേഹം എഴുതിയിരിക്കുന്ന ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുന്നു എന്ന നോവലിലൂടെയാണ് നമ്മുടെ ബുക്ക്മാർക്കിന്റെ യാത്ര. ഇന്നത്തെ ബുക്ക്മാർക്ക് തുടങ്ങിയപ്പോൾ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ചില യാത്രകൾ, ചില ഇടങ്ങളിലേക്കുള്ള യാത്രകൾ എന്ന് പറയുന്നത് പല തിരിച്ചറിവിലേക്കുമുള്ള യാത്രയാണ്, ചില മനസ്സുകളിലേക്കുള്ള യാത്രയാണ്. ചില മനുഷ്യരിലേക്ക് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് ചില മനസ്സുകളിലേക്കുള്ള യാത്രയാണ്. മനുഷ്യരിലേക്ക് ട്രാവൽ ചെയ്യാൻ നമുക്ക് വളരെയധികം എളുപ്പമാണ്, പക്ഷെ ചില മനസ്സുകൾക്ക് അകത്ത് കടക്കാനും ചില മനസ്സിൽ ഇരിപ്പിടം സ്ഥാപിച്ച് അവിടെ ഇരുന്നു കൊണ്ട് അവരുടെ മനസ്സിനെ വായിക്കാനൊക്കെ ഉള്ള കഴിവുണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എന്തായാലും ഇന്ന് മനസ്സിൽ അങ്ങനെ ഇടം പിടിച്ച ഒരു എഴുത്തുകാരനും അദ്ദേഹത്തിന്റെ ഒരു മികച്ച കലാസൃഷ്ടിയുമാണ് കുറച്ചധികം നേരമായിട്ട് നമ്മളിനി കേൾക്കാനായിട്ട്, നമ്മളിനി അറിയാനായിട്ട് പോകുന്നത്.

0: ഹായ്, ഞാൻ ഫിലിം ഡയറക്ടർ സജി സുരേന്ദ്രൻ. ഖത്തറിന്റെ ഏറ്റവും ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM കേട്ട് കൂട്ടുകൂടാം.
1: Chennai beats.
2: Namu, head of the R.
3: In the art of Podumakulanda.

0: ബുക്ക്മാർക്ക് വിത്ത് ആർജെ നന്ദ.
1: അങ്ങനെ നല്ല രണ്ട് പാട്ടൊക്കെ കേട്ട് തിരികെ വരുന്ന സമയമാണ്. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, നന്ദയാണ് കൂടെയുള്ളത്. പലപ്പോഴും ഈ യാത്രകൾ എന്ന് പറയുമ്പോൾ ചിലയിടങ്ങൾ വെറുതെ അങ്ങനെ കണ്ടുപോവുക എന്നുള്ളതിനുപരിയായിട്ട് ചില കാര്യങ്ങൾ നമ്മളെ കാര്യമായിട്ട് പഠിപ്പിക്കുക കൂടിയാണെങ്കിൽ അത് കുറെ കൂടി നല്ലതാവും. എം മുകുന്ദന്റെ ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുന്നു എന്ന് പറയുന്ന ഈ ഒരു നോവൽ അത്തരത്തിൽ നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാനും ചില കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയും എഴുതിയിരിക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ലൈഫിന്റെ എല്ലാ തിരക്കുകൾക്കിടയിലും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മളെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പഴയ മനസ്സിനെ ഒന്ന് വീണ്ടെടുക്കുക എന്ന് പറയുന്നത് നമ്മളിൽ പലർക്കും വളരെയധികം ആഗ്രഹമുള്ള ഒരു കാര്യമായിരിക്കും. സോ അങ്ങനെ ഒരു ആഗ്രഹത്തിന് വേണ്ടി മുൻപോട്ട് നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഈ ഒരു നോവലിന് നമ്മളെ കാത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേരാണ് രമേശൻ. രമേശനും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി കടന്നു പോകുന്ന മിക്ക കഥാപാത്രങ്ങളും ഒരു തരത്തിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കറിയുന്ന നമ്മൾ പലരുടെയും ഒരു റിഫ്ലക്ഷനാണ്. നമുക്ക് നേരെ തിരിച്ചു വെച്ചൊരു കണ്ണാടി എന്ന രീതിയിൽ രമേശൻ ചില ചോദ്യങ്ങൾ ഈ ഒരു നോവലിൽ ചോദിക്കുന്നുണ്ട്. എവിടെയോ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ഒരു മനസ്സിനെയും അല്ലെങ്കിൽ ആ ഒരു പഴയ നമ്മളെയൊക്കെ തിരിച്ചുപിടിക്കാൻ സഹായകമായേക്കാവുന്ന ചില ചോദ്യങ്ങൾ. അങ്ങനെ ഒന്ന് വായിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ വായിച്ച് തീർക്കുമ്പോൾ കുറെ തിരിച്ചറിവുകളുമായിട്ടായിരിക്കും ഈ ഒരു പുസ്തകത്തിൽ നിന്നും അല്ലെങ്കിൽ ഹരിദ്വാറിൽ നിന്നും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. എന്തായാലും ആ കഥയിലേക്കും കഥാപാത്രങ്ങളിലേക്കൊക്കെ ഓടി വരാം. ഇപ്പൊ ദാ കുറച്ച് പാട്ട് വരുന്നുണ്ട്. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.

0: सुनो 91.7 FM Qatar's favorite radio station. Radio Suno. Bookmark.
1: Bookmark
0: with RJ Nanda.
2: ഓരോ വായനക്കാരനെയും എന്താണിതാ ഇതിന്റെ അവസാനം എന്ന രീതിയിൽ ചിന്തിപ്പിക്കാനും ഒട്ടും തന്നെ പ്രെഡിക്റ്റബിൾ അല്ലാത്ത ഒരു കൺക്ലൂഷനിലേക്ക് ഓരോ എഴുത്തിനെ കൊണ്ടുവെക്കാനും കഴിയുന്ന ഒരു ശൈലി, അതാണ് എം മുകുന്ദന്റെ ശൈലി. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, നന്ദയാണ് കൂടെയുള്ളത്. എന്തായാലും അങ്ങനെ എം മുകുന്ദൻ എഴുതിയിരിക്കുന്ന ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുന്നു എന്ന നോവലിലൂടെയാണ് നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് കഥയുടെ ഒരു ചെറിയ കുട്ടി രൂപത്തിലേക്ക് ഒന്ന് പോവാം. ഈ ഒരു നോവലിലെ പ്രധാനപ്പെട്ട കഥാപാത്രം രമേശാണ്. രമേശും അദ്ദേഹത്തിന്റെ സുഹൃത്ത് സുജയും കൂടി അവരുടെ ഒരു 3 അവധി ദിവസം ചിലവഴിക്കാനായിട്ട് ഹരിദ്വാറിലേക്ക് യാത്ര ചെയ്യുന്നതാണ് ഈ ഒരു പുസ്തകത്തിലൂടെ പറഞ്ഞു വെക്കുന്നത്. അവിടെ ചെന്നതിന് ശേഷം എം മുകുന്ദൻ നമുക്ക് കാണിച്ചു തരുന്ന ഹരിദ്വാർ ഒരല്പം വ്യത്യസ്തമാണ്. അതെല്ലാം വായിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് എന്താ പറയാ, അങ്ങനെയുള്ള എക്സ്പീരിയൻസസ് ആണ് എന്ന് വേണം പറയാൻ. കേവലം 103 പേജുകൾ കൊണ്ട് ഹരിദ്വാർ എന്ന് പറയുന്ന ഒരു പൗരാണിക നഗരം സഞ്ചരിക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പുസ്തകം വാങ്ങി വായിക്കാട്ടോ. കാരണം ഒരു യാത്ര എം മുകുന്ദനോടൊപ്പം, അതുപോലെ തന്നെ ഈ ഒരു നോവലിലെ പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ടുള്ള രമേശിനോടൊപ്പവും അതുപോലെ തന്നെ സുജിയോടൊപ്പം നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യാണ്. ഒരുപാട് വിഷയങ്ങളിൽ അടിമപ്പെട്ട് ജീവിതത്തിന്റെ നേരായ ഗതിയിൽ നിന്നൊക്കെ വ്യതിചലിച്ച് താളം തെറ്റിയൊരു ജീവിതമായിരുന്നു നമ്മുടെ രമേശിനുണ്ടായിരുന്നത്. അതിൽ നിന്നും അദ്ദേഹം തന്റെ ജീവിതം തിരിച്ചു പിടിക്കുന്നിടത്ത്, ഒരുപാട് ജീവിതങ്ങൾ നമുക്ക് മുൻപിൽ തുറന്നു വെക്കുന്നിടത്താണ് ഈ ഒരു നോവലിന്റെ വിജയം എന്ന് പറയുന്നത്.

0: Radio Sino 91.7 FM
1: Qatar's favorite radio station.
0: கேட்டு கேட்டு கூட்டு கூடாம்
2: Radio Sino.
0: Bookmark.
1: Bookmark
0: with RJ Nanda.
3: റിയലിസവും ഹാലൂസിനേഷനും ഒക്കെ കഥാപാത്രങ്ങളായിട്ട് മാറുന്ന അവിസ്മരണീയമായൊരനുഭവം, അതാണ് ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുന്നു എന്ന എം മുകുന്ദന്റെ നോവൽ ഒറ്റവാക്കിൽ പറഞ്ഞ. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, നന്ദയാണ് കൂടെയുള്ളത്. എം മുകുന്ദന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള നമ്മൾ ബുക്ക്മാർക്കിൽ അടക്കം ചർച്ച ചെയ്തൊരു നോവലാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. മലയാളി ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വളരെ ചുരുങ്ങിയ പുസ്തകങ്ങളിലൊന്ന് അതാണെന്ന് നമുക്ക് വളരെയധികം ഉറപ്പോടുകൂടി പറയാൻ പറ്റും. പക്ഷേ ആ ഒരു പുസ്തകത്തിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായൊരു സംസാര ശൈലിയാണ് ഈ ഒരു പുസ്തകത്തിൽ എം മുകുന്ദൻ ഉപയോഗിച്ചിരിക്കുന്നത്. ചുരുങ്ങി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന് പറയുന്ന പുസ്തകം വായിച്ച് അതേ പ്രതീക്ഷയോടുകൂടി ഒരിക്കലും നിങ്ങൾ ഈ പറയുന്ന പുസ്തകത്തിലേക്ക് കടന്നു വരരുത് എന്നുള്ളതാണ്. ആഖ്യാന ശൈലിയും കഥാപാത്ര നിർമ്മിതിയൊക്കെ കൊണ്ട് തന്നെ വളരെയധികം വ്യത്യസ്തത പുലർത്തുന്ന ഒരു പ്രത്യേകതരം എഴുത്താണ് എം മുകുന്ദൻ ഈ ഒരു നോവലിൽ സ്വീകരിച്ചിരിക്കുന്നത്. ശരിക്കും ഹരിദ്വാറിലേക്കൊരു യാത്ര ചെയ്യുന്ന അനുഭവം ഈ ഒരു നോവൽ വായിച്ചാൽ ഉറപ്പായിട്ട് നമുക്കുണ്ടാവും. അവിടുത്തെ തെരുവുകളിലൂടെ പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ടുള്ള രമേശൻ നടന്നതുപോലെ തന്നെ നമുക്കും അദ്ദേഹത്തിന്റെ കൂടെ സഞ്ചരിക്കാനായിട്ട് പറ്റും. പക്ഷേ ഇതിനേക്കാൾ എല്ലാറ്റിലും ഉപരിയായിട്ട് സ്വയം നഷ്ടപ്പെട്ട പല രീതിയിൽ പല മാർഗങ്ങളിലൂടെ സ്വയം നഷ്ടപ്പെട്ട ഒരു വലിയ സമൂഹത്തെ അഡ്രസ് ചെയ്തുകൊണ്ട് അവരുടെ ഒരു പേഴ്സ്പെക്റ്റീവിൽ നിന്നും അവർക്ക് വേണ്ടിയിട്ട് ഇത്രയധികം തീവ്രതയോടുകൂടി മലയാളത്തിൽ എഴുതിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട എഴുത്തുകാരിൽ ഒരാള് അത് തീർച്ചയായിട്ടും എം മുകുന്ദൻ തന്നെയാണ്. സോ ലൈഫിൽ അങ്ങനെ ഒറ്റപ്പെടലിന്റെ ഒരു തീവ്രത അനുഭവിച്ചിരിക്കുന്ന ഏതൊരു മനുഷ്യനും ഈ ഒരു പുസ്തകം വായിച്ചു കഴിയുമ്പോൾ ഇതിലെ പ്രധാന കഥാപാത്രമായിട്ട് അവർക്ക് അവർ തന്നെ തോന്നാം. ഈ ഒരു ക്യാരക്ടർ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും സ്വയം വായിച്ച് അനുഭവപ്പെടാനും അവരെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.

0: रेडियो सुनो 91.7 FM
1: कतर्स हैप्पीनेस फ्रीक्वेंसी
2: नाउ अवेलेबल ऑन Amazon म्यूजिक
1: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്
3: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്
1: പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ് ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ
4: Joy Alukas 917 evenings
5: presented by Joy Alukas world's favorite jeweler
6: powered by
7: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfoon Madgut thudangi authentic Arabic cuisine de ruji ariyam call 4001707
5: and
8: Marza Hypermarket be fresh be you visit your nearest store today
9: Assalam ngan dasige നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടാ
10: ബുക്ക്മാർക്ക്
11: ബുക്ക്മാർക്ക്
10: വിത്ത് ആർജെ നന്ദ
12: ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുന്നു എം മുകുന്ദന്റെ ഈ ഒരു നോവലിലൂടെയാണ് ദ ബുക്ക്മാർക്കിന്റെ ഇന്നത്തെ യാത്ര നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഈ ഒരു നോവലിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് പറഞ്ഞു പക്ഷേ അവരെ കുറിച്ചൊരു വലിയൊരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനിലേക്കൊന്നും നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പോയില്ലെങ്കിൽ പോലും ചെറിയ രീതിയിൽ നമുക്ക് അവരൊന്ന് പരിചയപ്പെടേണ്ടതായിട്ടുണ്ട് കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രം ഞാൻ കുറച്ച് മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ രമേശനാണ് രമേശൻ പല രീതിയിൽ പല കാര്യങ്ങൾ കടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എല്ലാ തരത്തിലും ജീവിതത്തിന്റെ അർത്ഥം കംപ്ലീറ്റ്ലി കയ്യിൽ നിന്ന് പോയി നിൽക്കുന്ന ഒരു വ്യക്തി എന്നൊക്കെ നമ്മൾ പറയില്ലേ അതാണ് രമേശൻ ഈ ഒരു നോവൽ വായിക്കുന്ന സമയത്ത് രമേശൻ എന്ന് പറയുന്ന കഥാപാത്രത്തോട് നമുക്കൊരു അനുകമ്പയും കുറച്ച് കൂറും മറ്റു കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നത് വളരെ ചുരുക്കം ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് അതിനേക്കാൾ ഉപരിയായിട്ട് ഒരൽപ്പം ദേഷ്യമോ വെറുപ്പോ സഹതാപമോ ഒക്കെ ആയിരിക്കും മനസ്സിൽ ഏറ്റവും കൂടുതൽ വരുന്നൊരു വികാരം ഇനി അദ്ദേഹത്തോടൊപ്പം സഹയാത്രികയായിട്ട് കൂടെ കൂടിയിരിക്കുന്ന സുജ എന്ന് പറയുന്ന വ്യക്തിയോട് പലപ്പോഴും വായിക്കുന്ന സമയത്ത് നമുക്കൊരു സഹതാപമൊക്കെ തോന്നിയേക്കാം പരാതികളൊന്നും തന്നെയില്ല പരിഭവങ്ങൾ അധികമില്ല പക്ഷെ രമേശിനോട് അതിയായ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് സുജ അയാൾക്ക് വേണ്ടി തന്റെ അമ്മയോട് പോലും വഴക്കിട്ടാണ് ഹരിദ്വാറിലേക്ക് സുജ പുറപ്പെടുന്നത് അങ്ങനെ നിഴല് പോലെ രമേശിന്റെ കൂടെ സുജ ഉണ്ടാവുന്നുണ്ട് നമ്മുടെ എല്ലാം ലൈഫില് നമ്മൾ എത്രത്തോളം വേദനിപ്പിച്ചാലും നമ്മളെ ഒരിക്കലും വിട്ടുപോവില്ല എന്ന് നമുക്ക് ഉറപ്പുള്ള ചില ബന്ധങ്ങളില്ലേ മിക്കവർക്കും അത് അവരുടെ പാർട്ട്നേഴ്സോ ഫ്രണ്ട്സോ ഒക്കെ ആയിരിക്കാം എന്തായാലും രമേശിന് അത് സുജയാണ് സുജയനെ രമേശൻ എത്രത്തോളം വേദനിപ്പിച്ചാലും അവൾ ഒരിക്കലും രമേശിനെ വിട്ടു പോകുന്നില്ല അങ്ങനെ വ്യത്യസ്തമാർന്ന കഥാപാത്ര സൃഷ്ടി കൊണ്ടും വ്യത്യസ്തമായിട്ടുള്ള ഒരു നറേഷൻ സ്റ്റൈല് കൊണ്ടും ഒക്കെ വളരെ യുണീക്കായിട്ട് നിൽക്കുന്ന ഒരു നോവലാണ് എം മുകുന്ദന്റെ ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുന്നു എന്നത് ബുക്ക്മാർക്കാണ് നന്ദയാണ് കൂടെയുള്ളത്

0: You are listening to Radio Suno 91.7 FM, Qatar's favorite radio station.
1: Action.
2: Mona Dinesha, Adi Mohamana, Adi Moham.
1: Horror. Tanikki Pogan, Anuvada Illa. Or drama.
3: Ente Kudumbam, Ente Swargaraj.
1: Ishta genre edanengilum, ivide ticket ready. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: Brought to you by Safari. World-class shopping experience. Doha, Qatar. And...
5: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

0: रेडियो सुनो 91.7 एफएम कतर्स फेवरेट रेडियो स्टेशन।
1: बुकमार्क
2: विद आरजे नंदा।
3: വെൽക്കം ബാക്ക്. അങ്ങനെ ഒരു നല്ല പാട്ടൊക്കെ കേട്ട് തിരികെ വരുന്ന സമയമാണ്. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്. എം മുകുന്ദന്റെ വളരെ പ്രശസ്തമായ ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുന്ന എന്ന നോവലിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു നോവലിനെ കുറിച്ച് ഇത്ര കാര്യമായിട്ട് നമ്മൾ സംസാരിക്കുമ്പം ഈ ഒരു എഴുത്തുകാരനെ കുറിച്ചുകൂടി പറയാതിരുന്ന അത് മോശമല്ലേ? യെസ്, മോശമാണ്. എം മുകുന്ദന്റെ ആദ്യത്തെ സാഹിത്യ സൃഷ്ടി എന്ന് പറയുന്നത് ഒരു ചെറുകഥയായിരുന്നു. 1961 ആ ഒരു ചെറുകഥ പ്രസിദ്ധീകരിക്കുന്നത്. പിന്നീട് എം മുകുന്ദൻ ഒരുപാട് നോവലുകളും ചെറുകഥകളും ഒക്കെ എഴുതി. അതിലേറ്റവും സ്പെഷ്യൽ ആയിട്ട് തോന്നിയൊരു കാര്യം, താൻ ജീവിക്കുന്ന ഒരു പശ്ചാത്തലം എം മുകുന്ദനെ വളരെയധികം സ്വാധീനിക്കാറുണ്ട് എന്നുള്ളതാണ്. കാരണം ഫ്രഞ്ച് എംബസിയിൽ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. ജോലിയുടെ തന്നെ ഭാഗമായിട്ട് അദ്ദേഹം ഡൽഹിയിലേക്ക് മാറി താമസിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ എഴുത്തുകളിലെല്ലാം ഡൽഹിയുടെ അല്ലെങ്കിൽ താൻ താമസിച്ചിരുന്ന മയ്യഴിയുടെ ഒക്കെ എലമെന്റ്സ് വന്നു ചേർന്നത് നമ്മൾ വായിക്കുന്നതും കാണുന്നതും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ എം മുകുന്ദന്റെ ശൈലി ഒരല്പം റിയലിസ്റ്റിക് ആണ്. എന്തായാലും അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ ഒരു വ്യത്യസ്തത നിരവധി അംഗീകാരങ്ങൾ കൂടി അദ്ദേഹത്തിന് സമ്മാനിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് പാട്ടൊക്കെ കേട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് പോയാലോ. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.
1: Chennai beats
4: Tamil head of the hour
5: in the art of podumakkolanda

0: रेडियो सुनो 91.7 FM कदर्स फेवरेट रेडियो स्टेशन रेडियो सुनो
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
2: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അഫ്സൽ.
3: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ 91.7 KTKK.

0: सुनो 91.7 FM कतार्स फेवरेट रेडियो स्टेशन बुकमार्क विद आरजे नंदा।
1: 1972 എം മുകുന്ദൻ എഴുതിയ ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുന്നു എന്ന നോവലിലൂടെയാണ് ദാ ഇന്നത്തെ ബുക്ക്മാർക്കിന്റെ യാത്ര. യാത്രയിൽ ഒപ്പമുള്ളത് നന്ദയാണ്. തന്റെ സാഹിത്യത്തിലൂടെ വായനാനുഭവത്തിന് പുതിയൊരു തലം കൂടി സൃഷ്ടിച്ച ഒരു എഴുത്തുകാരനും ഒരു എഴുത്തും. അതാണ് ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുന്നു എന്ന എം മുകുന്ദന്റെ നോവൽ ഒറ്റവാക്കിൽ പറഞ്ഞു നിർത്തിയാൽ. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ മറ്റു കൃതികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ആശയവും വ്യത്യസ്തമായിട്ടുള്ള നറേഷൻ സ്റ്റൈലും ഒക്കെയാണ് ഈ പുസ്തകത്തിനുള്ളത്. അപ്പോ എപ്പോഴെങ്കിലും കൈ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യത്യസ്ത വായന അനുഭവത്തിനായിട്ട് വായിച്ചു നോക്കാൻ മറക്കണ്ട എന്ന പതിവ് ശൈലിയോടുകൂടി, അല്ലെങ്കിൽ പതിവ് വാചകത്തോടുകൂടി തന്നെ ഇന്നത്തെ ബുക്ക്മാർക്കിന്റെ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്ത് അങ്ങോട്ട് ടാറ്റ ബൈ ബൈ പറയാനായിട്ട് പോവാണ് കേട്ടോ. സോ ബുക്ക്മാർക്കിന്റെ അടുത്ത എപ്പിസോഡിൽ ഇതുപോലെ തന്നെ കുറച്ചധികം വെറൈറ്റി ആയിട്ടുള്ള യുണീക് ആയിട്ടുള്ള കുറച്ച് നല്ല പുസ്തക വിശേഷങ്ങളൊക്കെ തന്നെ ആയിട്ട് നിങ്ങളിലേക്ക് ഞാൻ വീണ്ടും തിരികെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് നന്ദയാണ്. Keep listening Radio Suno. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

listening to Radio Suno 91.7 FM, Qatar's favorite radio station.

0: മോളെ ചെന്നിട്ട് കീബോർഡ്
1: ആഹാ ആശാനെ പൂട്ടോപ്പിയ പോണ വഴിയേതാണ്.

0: सुनो 91.7 FM,
1: Qatar's favorite radio station.

listening to Radio Sunno 91.7 FM, Qatar's favorite radio station.

सुनो 91.7 FM, कतर्स फेवरेट रेडियो स्टेशन।

91.7 FM. 91.7 FM. Qatar's favorite radio station. Radio Sonora.